റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു ദിവസമാണ്. പക്ഷെ പഴയതായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? നല്ല കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് പുതുമകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേസമയം മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് പോലും വരരുതേ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടതും. ഇന്നലെ വരെ എന്തായിരുന്നു, അതിനേക്കാൾ മികച്ചതായിരിക്കണം ഇന്ന് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. അല്ലാതെ ഗ്രാഫ് താഴേക്ക് പോകാനായിട്ട് പാടില്ല. ഇന്നലെ എന്തായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ലൈഫ് എന്തായിരുന്നു എന്ന് അതിനേക്കാൾ കുറച്ചും കൂടി മികച്ചതാക്കാനായിട്ട് നമുക്ക് ഇന്ന് കൂടുതൽ ഉണർവോടുകൂടി എഴുന്നേൽക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ ഉണർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഉണർവോട് ചിന്തിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുന്നതിന്റെ പച്ചമലയാളാണ് കേട്ടോ. അപ്പോ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോ സ്റ്റേ ട്യൂൻഡ്.

നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ എവിടെയിരിക്കുന്നത്? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഒരു സ്വപ്നമുണ്ടാകാം, ഒന്നിൽ കൂടുതൽ സ്വപ്നങ്ങളുണ്ടാകാം. എന്നാലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കേട്ടോ. ഒരാൾക്ക് നല്ല ജോലി എന്നുള്ളതായിരിക്കാം സ്വപ്നം, ഒരാൾക്ക് നല്ല കാറ് എന്നുള്ളതായിരിക്കാം സ്വപ്നം, ഒരാൾക്ക് നല്ല വീട് എന്നതായിരിക്കും സ്വപ്നം, ചിലർക്ക് പഠിക്കാനുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് സ്വപ്നങ്ങളിൽ ഇത്തരത്തിൽ ഏറ്റവും ഒരു മുൻപന്തിയിൽ നിർത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ഥാനം എവിടെയാണ്? നമ്മളിപ്പോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഓർമ്മയുണ്ടോ, നമുക്ക് പണ്ടൊരു പേന ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മളത് യൂസ് ചെയ്യില്ല, നമ്മളത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറേ നാള് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാകും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അതിനെ ഇങ്ങനെ ചില്ലുപെട്ടിയിലാക്കിയിട്ട് എവിടെയും ഒളിപ്പിച്ച് വെക്കാനൊന്നും പാടില്ല. നമ്മുടെ കൺമുന്നിൽ വെക്കുക. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മെമ്മറിയിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കും കയറുന്നത്. ആ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അത് ഉണ്ടായിരിക്കണം. എങ്ങനെ? കേട്ടുകൊണ്ടേയിരിക്കുക, ഇത് റേഡിയോ സുനു.

എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് ചോദിച്ചാൽ ഒന്നാണോ പറയാനുള്ളത്, ഒന്നിൽ കൂടുതലുണ്ടോ? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കോടിയുള്ളത് ഞാൻ തന്നെയാണ് ചച്ചു. അപ്പൊ രാവിലെ തന്നെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ സ്വപ്നം. ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നതാണ്? പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണോ അതോ വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണോ? നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനിങ്ങനെ തഴുകി തഴുകി തഴുകി തലോടി വെക്കും. അങ്ങനെ മാത്രം ചെയ്താൽ മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾ അതെപ്പോഴും, ഇപ്പൊ ഒരു പുസ്തകമാണെങ്കിൽ എപ്പോഴും എടുത്തു നോക്കാം, ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്ക് അത് എടുത്തു നോക്കാം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണുള്ളത്. അതെങ്ങനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും? നമുക്ക് ശരിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വപ്നം? നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമോ? നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണല്ലോ പറയാറ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇത് പറ്റും. പക്ഷെ അതിന് വേണ്ടത് ആദ്യം കോൺഫിഡൻസ് ആണ്. നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വപ്നം നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ പകുതി ഓക്കെയായി, പിന്നെ ബാക്കി വരണ പകുതിയാണ്. അതിനെന്ത് ചെയ്യും? കേൾക്കും റേഡിയോ സുനോ.

നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട കടമ നമ്മൾക്കാണോ മറ്റാർക്കെങ്കിലും ആണോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോസുമാണ്, കൂറിയുള്ളത് ഞാൻ തന്നെയാണ് ചച്ചു. സ്വപ്നങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്.

ഇത് നേടിയെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും. കാരണം എന്താ അറിയോ, ഈ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൽപ്പിച്ചത് ചെയ്യാനായിട്ട് അങ്ങനെ ഇറങ്ങും. അപ്പൊ നമ്മളത് നമുക്ക് വേണം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ അറിയാതെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന പറയുന്നില്ലേ, അതെങ്ങനെയറിയോ? അതുവരെ നമ്മളിത് കണ്ണു തുറന്നു നോക്കില്ല. നമ്മൾ കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് ഈ വഴികളെല്ലാം കണ്ടത്. അപ്പൊ നമ്മൾ ധരിക്കും ദാ എല്ലാം നമ്മുടെ മുന്നിൽ, നമ്മൾ അറിയാതെ വന്നു ചേർന്നു. അത്രയും നാളത് ഉണ്ടാകും, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കണ്ണു തുറന്നു നോക്കുക, നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ കൂടെയുണ്ട്, ബാക്കിയെല്ലാം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവർക്കും സ്വപ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ സാക്ഷാത്കരിക്കാനായിട്ട് പറ്റട്ടെ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. Stay tuned. Dure.

0: Radio Sono 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

ഗോപി സുന്ദർ മ്യൂസിക് ചെയ്തൊരു പാട്ടാണ് നമ്മൾ ദാ ഇപ്പം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു ദിവസം ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 12 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമായി മാറട്ടെ. ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങുകൾ എങ്ങനെയൊക്കെ ആയി തീരും എങ്ങനെയൊക്കെ പല പല ചിന്തകളുമായിട്ടാണ് നമ്മൾ പലരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നല്ല ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഒരാൾ സ്നേഹത്തോടെ ഓർക്കുന്നത് എപ്പോഴായിരിക്കും? നമുക്ക് ഒരു വലിയൊരു ഭയങ്കര ഒരു പണം ഉള്ളത് കൊണ്ടായിരിക്കുമോ നമ്മളെ ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഉന്നതയിൽ ഒരു വലിയ സ്ഥാനത്തുള്ളത് കൊണ്ടായിരിക്കും മറ്റുള്ള ആളുകൾ നമ്മളെ കാര്യമായിട്ട് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയുള്ളത്. കൂടുതലും തോന്നുന്നത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറി എന്നത് വെച്ചാണ് പലപ്പോഴും പലരും നമ്മളെ ഓർത്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാനൊരാളെ പരിചയപ്പെട്ടു, ഓ എന്തൊരു നല്ല പെരുമാറ്റമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്കാളും ചിലപ്പം ആ ഒരു എന്താ പറയുക മറ്റെന്തെങ്കിലും കാരണങ്ങളെക്കാളും ഒക്കെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ നന്നായിട്ട് പെരുമാറുന്ന സമയത്താണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ മറ്റൊരാളുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്നതും അല്ലെങ്കിൽ അഭിമാനം കൂട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാലത്തും ആരും നമ്മളെ മറക്കില്ല എന്നുള്ളതാണ്. നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും എല്ലാവരോടും നന്നായി പെരുമാറിക്കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഘട്ടങ്ങളും നമുക്ക് കടന്നു പോകാം. എല്ലാവരുടെയും ഓർമ്മയിൽ നമ്മളുണ്ടാവട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് മോർണിംഗ് മെസ്സേജുകളും സ്പെഷ്യൽ വിഷസും ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങൾക്ക് അതെല്ലാം തന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. വേഗം തന്നെ മെസ്സേജുകൾ ഇവിടേക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ട്രാവലിസ്റ്റ എന്ന് പറയുന്ന അവർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പ്ലേ ചെയ്യാറുണ്ട്. മോർണിംഗിന് പറ്റിയൊരു പാട്ടായതുകൊണ്ട് ആ ഒരു പാട്ടിൽ പലപ്പോഴും നമ്മൾ പോവാറുണ്ട്. അപ്പോൾ വ്ളോഗിലെ ഒരു സോങ് ആണത്, ഹരിശങ്കറാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. കേൾക്കാം മോർണിംഗ് സവാരിയിലൂടെ. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: This is
5: Morning Safari.
6: Malabar Golden Diamonds Morning Safari.
7: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. നസീം ഹെൽത്ത് കെയർ, നോ ക്യൂസ്, നോ ഹാസിൽ. ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
10: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്. Where the world comes to shop. Just be-

വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പം നേരെ ഞാനന്ന് മെസ്സേജിലേക്ക് പോയിട്ട് ഈ ദിവസത്തിന് വളരെ കൗതുകമുള്ള ഒരു നല്ല വിശേഷമുണ്ട്. അതിലേക്ക് കൂടി നമുക്കൊന്ന് വരാനായിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് ഷാജു ശ്രീധരന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മീരാൻ ഖാന്റെ മെസ്സേജ് ഉണ്ട്. ഫൈസലിയോയോ ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. പ്രഭുജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷൈജു മെസ്സേജ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഷൈജു. ജോസഫ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രവിശങ്കർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. റിയാസ് ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും റിയാസിനും നമ്മളെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അൻസൽ ഹബീബിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അൻസൽ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അങ്ങനെ എന്തായാലും ഇനിയും നിങ്ങളുടെയും മോർണിംഗ് വിശേഷങ്ങളൊക്കെ സെൻഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ നിങ്ങൾ അയച്ചോളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല കൗതുകമുള്ളൊരു ഒരു വിശേഷമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു പ്രാധാന്യം ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് വേൾഡ് എലിഫന്റ് ഡേ ആണ് കേട്ടോ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോക ആന ദിനം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് ആന ദിനമാണ് കേട്ടോ. ഞാനിങ്ങനെ ഒന്ന് അന്വേഷിച്ച് പോവുമായിരുന്നു. നമ്മുടെ കേരളത്തിന് ആനകളോടുള്ളൊരു ഇഷ്ടത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയ സമയത്ത് എത്രമാത്രം സ്റ്റോറികളാണെന്നറിയോ നമുക്ക് വായിക്കാൻ പറ്റുക. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്തേക്ക്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തൃശ്ശൂർ ഒരുപാട് ആനപ്രേമികളുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. എങ്കിൽ കൂടി കൂടുതലും നമുക്ക് അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ആ ഒരു ഏരിയ നോക്കി പോയാൽ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കഥകളും ഒരുപാട് സ്റ്റോറീസും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആനകൾ എന്ന് പറയുന്ന സമയത്ത് ആനപ്രേമികൾ, ആന കഥകൾ മലയാളിയുടെ മനസ്സിൽ എക്കാലവുമുള്ള ഒരു സംഭവം തന്നെയാണ്. എത്ര എത്ര ആനകളും ആന കഥകളുമാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല, ഈ പൂരങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൂരങ്ങൾ തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ഒരു ഒരു ഒരു ആനകളുടെ ഒരു ഉത്സവം കൂടിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതുപോലെ തന്നെ ആനകളുടെ പേരുകൾ എത്ര ഗംഭീരമായിട്ടുള്ള, എന്താ പറയുക, പ്രൗഢിയുള്ള പേരുകളാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ മനസ്സിലേക്ക് പല പേരുകളും വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ ഏതൊക്കെയാണ് അതുകൂടി എനിക്കൊന്ന് ചോദിക്കാനായിട്ട്. ആനകളുടെയൊക്കെ പേരുകൾ പലപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അല്ലെങ്കിൽ ആനപ്രേമികളായിട്ടുള്ള ആളുകൾ കേട്ടു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയുടെ പേര് കൂടി ഞാനൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. പേര് നമുക്കറിയാം, ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ സ്ഥലം കൂട്ടിയിട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ട്, ആ ഒരു പ്രദേശം കണക്ട് ചെയ്തിട്ട് ആനകളുടെ പേരുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണം കേട്ടോ. ഉമേഷിൻ്റെ മെസ്സേജ് ഉണ്ട്. ഉമേഷ് ഒരു എല്ലാവർക്കും നല്ല ബുധനാഴ്ച ദിവസം വിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓടുന്ന ആന എന്ന പേരുള്ളൊരു ആന ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അത് ഏതാണ് ആനയാണ് എന്നൊക്കെയുള്ളത് ഞാൻ വഴി പറയാം. അത് കേൾക്കുന്ന ചിലപ്പം ആനപ്രേമികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ആ പേരുകളൊക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആനകളുടെ പേരുകളാണ്, പ്രിയപ്പെട്ട ആനകളുടെ പേരുകൾ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ആനകളുടെ പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. ഇന്ന് ആന ദിനമാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനൊരു ആനയുണ്ടോ മനാഫെ? ഓക്കെ, അത് പൊതുവേ ആനകൾക്ക് പറയുന്നൊരു പേരാണല്ലോ. ഗജകേസരി എന്ന് പറയുന്നത് ആ ഒരു വിശേഷണമാണ്. പേരുകൾ എന്തെങ്കിലും ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പാമ്പാടി രാജൻ എന്നുള്ള ആനയുടെ പേരാണ് കേട്ടോ. എന്ന് പറഞ്ഞ പോലെയുള്ള പേരുകൾ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ പേരുകൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാവുന്ന സമയമാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ജോസഫ് ജി ഞാൻ ഉദ്ദേശിച്ചൊരു ആനയുടെ പേര് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നതും ആദ്യമായിട്ട് എന്താ പറയുക, ആനയ്ക്കായിട്ടൊരു സിനിമയും ഒക്കെ വന്ന ഒരു ഒരു ഒരു പേരാണ് ജോസഫ് ജി എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു പ്രാധാന്യം ആ ഒരു ആനയ്ക്കുണ്ട്. അയച്ച ആനയുടെ പേരിന് ആനയ്ക്കുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ആ ഒരു പേരിന്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്നാലും ഈ പാമ്പാടി രാജൻ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആനകളുടെ പേരുകൾ ആണ് ചോദിക്കുന്നത്. ആനപ്രേമികൾക്ക് തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് കൂടി നമുക്കൊന്ന് പോകാനായിട്ടുണ്ട്. എൻ്റെ മോൾ സ്വാലിഹ ബഥൂലിൻ്റെ 11-ാമത്തെ ജന്മദിനമാണ്. ഒന്ന് വിഷ് ചെയ്യാൻ പറ്റുമോ? ഒന്നല്ല, 1000 wishes. വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒത്തിരി സ്നേഹത്തോടുകൂടി പറയുകയാണ്. മുഹമ്മദ് അഷ്റഫ് ഒറ്റപ്പാലമാണ് ഈ ഒരു സ്പെഷ്യൽ വിഷസ് മോൾക്ക് വേണ്ടി പറയുന്നത്.

അപ്പം എലിഫന്റിയിൽ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പാമ്പാടി രാജൻ പോലെ കിഡിലനായിട്ടുള്ള ആനകളുടെ പേരുകളൊക്കെയാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ജസ്റ്റ് മെസ്സേജിൽ അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് മോർണിംഗ് സവാരിയിലൂടെ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
1: You're listening to

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Studio Glogil samayam krithiyam 6 mani kazhinju 30 minute aanu kekkondirikkunna morning savariyil Nyanisa ningalude koode thanne undu ketto. Kurchu perde messages koodi ethittund. Rajesh Mattakara, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ജോസഫ് ജി ഗുരുവായൂർ കേശവൻ എന്ന ആനയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ഉനായിസ് ടി പിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഉനായിസ്. എൻ്റെ കൂടെ ഇവിടെ കർവയിൽ വർക്ക് ചെയ്യുന്ന സലീമിക്കയുടെ വെഡിങ് ആനിവേഴ്സറി ആണിന്ന്. അപ്പോൾ അവരുടെ ഫാമിലി ഒന്ന് വിഷ് ചെയ്യാമോന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഓക്കെ. സുലൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സലീം എന്നല്ല, സുലൈം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് സുലൈം അദ്ദേഹത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ഉനായിസ് ടി പി ആണ് സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളത് അയച്ചിട്ടുള്ള ആളുടെ പേര് പീസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹം പറയുന്നത് തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്ന ഒരു ഒരു പേരാണ്. ഞാനിങ്ങനെ ആനയുടെ പേരുകൾ ചോദിച്ചു വന്ന സമയത്ത് അദ്ദേഹം അയച്ചു തന്ന തൃക്കടവൂർ ശിവരാജു. ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു, കണ്ടു, ഫോട്ടോ കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അത് ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ പേരാൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, എനിവേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആ ഒരു ആനയുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ആനയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് തൃശ്ശൂർ കിഴിപ്പുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആനയുടെ പേര്, പട്ടത്ത് എന്ന് തുടങ്ങുന്ന പേരുള്ള ഒരു ആനയുടെ പേരും കാര്യങ്ങളുമൊക്കെ നമുക്ക് റാസിൻ്റെ മെസ്സേജിലൂടെ റാസ് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു പേരുകൾ, പ്രിയപ്പെട്ട ആനകളുടെ പേരുകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ വീണ്ടും പ്രകാശ് സന്നിയും ഗുരുവായൂർ കേശവനും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ആ ഒരു പേര് തന്നെയാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഫൈസൽ യോയുടെ മെസ്സേജാണ്. നിസ പറഞ്ഞത് 100% ശരിയാണ്. കാരണം നമ്മൾ ആളുകളോട് പെരുമാറുന്നതിന് അനുസരിച്ചാണ് തിരിച്ച് നമുക്ക് ഒരു അവരുടെ ഒരു റെസ്പെക്റ്റ് കിട്ടുക. എന്നോടൊരിക്കൽ എങ്കിലും സംസാരിച്ചവർ ജീവിതത്തിൽ എന്നെ മറക്കില്ല. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അല്ല, ആ ഒരു പോയിന്റിനോട് യോജിക്കുന്നു എന്നാണ് നമ്മൾ രാവിലെ ഇന്ന് സംസാരിച്ച് തുടങ്ങിയത്. പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. നമുക്കിപ്പോൾ വലിയൊരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു രീതിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് പെരുമാറിയില്ലെങ്കിൽ അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് എന്തുമാത്രം കാര്യങ്ങളുണ്ട്, എത്രമാത്രം നമുക്ക് ചുറ്റും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പെരുമാറിയില്ലെങ്കിൽ നമ്മൾ പറയും ഓ പെരുമാറ്റം പോരാ എന്നുള്ളതിൽ തന്നെ നമ്മൾ മാർക്കിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല പെരുമാറ്റമാണ് ഏറ്റവും മനോഹരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആളെ മനോഹരമാക്കുന്നത് നല്ല പെരുമാറ്റം കൂടിയാണ്. നെക്സ്റ്റ് അജു ജേക്കബ് ആണ്. കൂട്ടുകാരെ ചില പ്രശ്നങ്ങളിൽ കൂടെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ഇതൊരു പ്രിപ്പറേഷനാണ് ഫോർ എ വണ്ടർഫുൾ പർപ്പസ്. ചില ടെസ്റ്റ് ജീവിതത്തിൽ വരുന്നെങ്കിൽ തളരരുത്, അത് നിങ്ങളെ നാളെ ഉയരങ്ങളിലെത്തിക്കും. തീർച്ചയായിട്ടും ഇത് ഈ ഒരു ആദ്യത്തെ വരി തന്നെ ഉണ്ടല്ലോ, നമ്മളൊന്ന് ഒന്ന് ടച്ച് ചെയ്യുന്ന വരിയാണ്. കൂട്ടുകാരെ ചില പ്രശ്നങ്ങളിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അതിൽ ടെൻഷൻ അടിക്കേണ്ട, ഇതൊരു പ്രിപ്പറേഷനാണ്. നമുക്കിനൊരു നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക ആൻഡ് സ്റ്റേ ഹാപ്പി ആൻഡ് താങ്ക്സ് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടാണ് അജി ജേക്കബിൻ്റെ മെസ്സേജ് ഇന്ന് മോർണിംഗിൽ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബിജു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ വരാട്ടോ. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഐ ആം ഗെയിം എന്ന മൂവിയിലെ പാട്ടാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദുൽഖർ മൂവിയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഐ ആം ഗെയിമിലെ ജേക്സ് ബിജോയ് മ്യൂസിക് ചെയ്ത് അർമാൻ മാലിക് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് മോർണിംഗ് സവാരി ദായത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാട്ടോ. 5000 009 എന്ന നമ്പറിലേക്ക് ഈ ഒരു മണിക്കൂറിൽ നമ്മളിങ്ങനെ എലിഫൻ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് എൽ ഇ ഡി ടിവി, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. എല്ലാവരുടെയും ഇനിയും മെസ്സേജുകളുണ്ട്. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ആഷിഫിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആഷിഫ് അബൂബക്കറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബിനോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിനോയ് ഒരു ആനയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ആനയുടെ പേര് പാടന്നൂർ നന്ദൻ എന്ന് പറയുന്ന ഒരാനയാണ്. അപ്പം ആനയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രീഷ്മയുടെ മെസ്സേജിന്, ആ ഈ പേരെന്താ വരാത്തത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നൊരു പേരാണ്. ആ പേര് ഇതാ ഗ്രീഷ്മ അയച്ചിട്ടുണ്ട്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു എന്താണ് തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേര് വരാത്തത് എന്ന് വിചാരിച്ചു. ഇതാ പേര് വന്നു, നീൽകൃഷ്ണൻ തൃശ്ശൂർ, ആളാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പ്രഭു മാടമ്പിക്കാട്ടിലെ മെസ്സേജാണ്. അദ്ദേഹം കുറച്ചധികം ആനകളുടെ പേരുകൾ, പാമ്പാടി രാജനും അങ്ങനെ കുറച്ചധികം പേരുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. തൃക്കടവൂർ ശിവരാജ്, കുട്ടൻകുളങ്ങര അർജുൻ, അങ്ങനെ കുറച്ചധികം പേരുകളാണ് അദ്ദേഹം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എലിഫന്റ് ഡേ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിലേക്കും ഈ ഒരു വിശേഷങ്ങളിലേക്കും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ എനിക്ക് വലിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇത് അയച്ചിരിക്കുന്നത് അഷ്റഫാണ് കേട്ടോ. മുഹമ്മദ് അഷ്റഫ് ഒറ്റപ്പാലാണ് അയച്ചു തന്നിട്ടുള്ളത്. മംഗലാം കുന്ന് കർണൻ, കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ആനകളിൽ ഒരാളായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യവും അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ സിനിമകളിൽ ഒരുപാട് ആനകൾ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമകളുടെ പേരുകളും ഒക്കെ തന്നെ ആൾ അയച്ചിട്ടുണ്ട്. ചിത്രം നരസിംഹം, കഥാനായകൻ, പിന്നെ ദിൽസേ പാട്ടിൽ ഒക്കെ, ദിൽസയിലെ പാട്ടിൽ ഒക്കെ അഭിനയിച്ച ആനയായിരുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ ഒരു വിശേഷങ്ങൾ ആൾ അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്, പേരില്ല. എനിവേ, വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള വിശേഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജിൽ അയക്കാവുന്നതാണ്. കുറച്ചധികം ആന വിശേഷങ്ങൾ കൂടി നമ്മളൊന്ന് പറഞ്ഞു വരുന്ന സമയമാണ്. ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ ഇന്ന് എലിഫന്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്ത് വന്നത്. ദിലൂജൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിസ. ഓക്കെ, സുഫോക്ക് ഇന്റർനാഷണൽ മെഡിക്കൽ ടീം, അവരുടെ ഒരു ഗുഡ് മോർണിംഗ് ആണ് വന്നിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. തിരിച്ചും വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയച്ചിട്ടുള്ളൂ. അടുത്ത മണിക്കൂറിൽ നമുക്ക് ആ ഒരു വിഷസൊക്കെ പാസ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ ഇതാ എത്താനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും അത് ഈ ആന വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന സമയത്ത് നമ്മുടെ മലയാള സിനിമയിലേക്ക് നോക്കുവാണെങ്കിൽ ആന എന്ന പേരിൽ തന്നെ ഒരു മലയാള സിനിമയുണ്ട് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് മാറ്റിനി മാഷപ്പിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സിനിമ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്തായാലും നമ്മൾ അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. സോനു ബോളിവുഡ്, സോനു നിഗം, ശ്രേയാ ഘോഷാൽ ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ പോവുകയാണ്.

0: സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: You're listening to Morning Safari. Morning Safari.
2: Only on Radio Suno 91.7 FM.
1: Chennai beats.
3: Tamil head of the hour.
4: In the art of podumar kolanda.

0: only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ന് വേൾഡ് എലിഫന്റ് ഡേ ആണ് എന്നുള്ള കാര്യം. ആ ഒരു വിശേഷങ്ങളെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ കുറച്ച് പേരുകളൊക്കെ മെൻഷൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കലിഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. വളരെ മനോഹരമായിട്ട് എഴുതുകയും അല്ലെങ്കിൽ അങ്ങനെ കലിഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് കലിഗ്രാഫി ഡേ കൂടിയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ചിലപ്പം കുറച്ച് പേരെ ഇത് കണക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്രത്യേകതയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ 3 മക്കളിൽ നടുക്കത്തെ ആളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഓഗസ്റ്റ് 12-നുണ്ട്. എന്താണ് ആ ദിവസത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ചൈൽഡ് ഡേ എന്നാണ് ഈ ദിവസത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത. നിങ്ങൾ 3 മക്കളിൽ നടുക്കത്തെ ആളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണ് കേട്ടോ. കുറച്ച് കാലം മുമ്പും അങ്ങനെയുള്ള നടുക്ക്, 3 മക്കളിൽ നടുക്കായിട്ടുണ്ടായിട്ടുള്ള ആളുകളെക്കുറിച്ച് വന്നിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നൊരു സ്റ്റഡിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്റ്റഡി ഇങ്ങനെയാണ് കേട്ടോ. അതായത് സാധാരണ മക്കളിൽ 2-ാമതായിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിക്കാറൊക്കെ ഉണ്ട്. 2-ാമത്തെ കുട്ടികൾ കുറച്ച് വാശിക്കാരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ പല സ്റ്റഡീസിലും സർവീസിലും ഒക്കെ അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് സഹോദരങ്ങളിൽ നടുവിൽ ജനിച്ച കുട്ടി സത്യസന്ധത, വിനയം, അംഗീകരിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ഉയർന്ന അളവിൽ പ്രകടിപ്പിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അതിൽ പറയുന്നത് സഹോദരങ്ങളിൽ നടുക്കത്തെ ആൾ തങ്ങളുടെ മറ്റുള്ള സഹോദരങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തലത്തിലുള്ള സത്യസന്ധതയും വിനയവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരായിരിക്കും എന്നാണ് ഈ ഒരു സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് എത്രമാത്രം ശരിയാണ്, നിങ്ങൾ നടുക്കത്തുള്ള ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നടുക്കത്ത് ഉള്ള ആ ഒരു ആള് ഇങ്ങനെ തന്നെയാണോ, കുറച്ച് അധികം സത്യസന്ധതയും വിനയവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണോ എന്നുള്ളത് കൂടി ചോദിക്കുകയാണ് കേട്ടോ. മിഡിൽ ചൈൽഡ് ഡേ ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വിളിച്ചും സംസാരിക്കാം. 444 എന്ന നമ്പറിലേക്ക്. കൂടെ തന്നെ പേരൻസിന് അയക്കാം നിങ്ങളുടെ 3 മക്കളുടെ നടുക്കത്താളുടെ പേരെന്താണ്, ആളും ഇതുപോലെ തന്നെയാണോ. ഞാൻ ഈ പറഞ്ഞ പോലെ, ഈ സ്റ്റഡി പറയുന്ന പോലെ തന്നെ മറ്റു 2 പേരിൽ നിന്നും കുറച്ചുകൂടി എന്താ പറയുക, സത്യസന്ധതയും വിനയവും അംഗീകരിക്കാനുള്ള മനസ്സും ഒക്കെ കൂടുതലുള്ള ഒരാളാണോ എന്നുള്ള ഒരു രസകരമായിട്ടുള്ളൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. കൂടെ എനിക്ക് കുറച്ച് മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റി ഗുഡ് മോർണിംഗ്, ലെജൻ ആൻഡ് ലക്ഷ്മിൻ്റെ മെസ്സേജ് ഉണ്ട്, ഇഫ്തിക്കൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും ഇന്ന് മിഡിൽ ചൈൽഡ് ഡേ ആണ് എന്നുള്ള വിശേഷം കൂടി പങ്കുവച്ചുകൊണ്ട് എനിക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ട് കൂടി കേൾക്കാനായിട്ട് പോവാണ്. ചോക്ലേറ്റ് മൂവിയിലെ പാട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അരികിലേക്ക് മോർണിംഗ് സവാരിയിലൂടെ ഇതായിത്തിക്കൊണ്ടിരിക്കുന്നത്. ഷഹബാസമ്മിൻ്റെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ മെസ്സേജിലും നിങ്ങൾക്കും അയക്കാവുന്നതാണ്. നിങ്ങളൊരു മിഡിൽ ചൈൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്കും പങ്കുവെക്കാവുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളുടെ പേരുകളൊക്കെ അയക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മിഡിൽ ചൈൽഡ് ആയിട്ടുള്ള ആൾക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാം. 5000 917 ലേക്ക്.

0: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, എല്ലാ ദിവസവും.
1: ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹാല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹൈ എവരിവൺ, ദിസ് ഈസ് വിജയ് യേശുദാസ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കേജ് സമയം 7 കഴിഞ്ഞ് 16 ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഫൈസൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. വൈരാഗ്യം, ശത്രുത എന്നിവ ഉപേക്ഷിക്കാം, കാരണം അത് മനസ്സിൽ കൊണ്ടു നടന്നാൽ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ദോഷമായി ബാധിക്കുകയും അത് അവസാനം വിനാശത്തിൽ കലാശിക്കുകയും ചെയ്യും. ഇവയ്ക്ക് പകരം ക്ഷമ ശീലിക്കാം. ആദ്യം ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും വിജയം ക്ഷമിക്കുന്നവന്റെ കൂടെ ആയിരിക്കാം എന്നുകൂടി പറഞ്ഞിട്ടാണ് ആളുടെ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് വായിച്ചു കേട്ടോ. ആ പോസ്റ്റ് വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയത് ഫുൾ വായിച്ചു പോയി. ഡെന്നിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. അതിൽ അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം അതിഥികളെക്കുറിച്ചാണ്, വീട്ടിൽ വരുന്ന അതിഥികളെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനങ്ങനെ അതങ്ങനെ മുഴുവനായിട്ട് വായിച്ചു പോയി. വായിച്ച സമയത്ത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, പണ്ട് സമയങ്ങളിലേക്ക് ഒരുപാട് അതിഥികൾ വീടുകളിലേക്കൊക്കെ വരുമായിരുന്നു, പക്ഷെ ഇന്ന് അതിലൊരു കുറവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് വായിച്ച സമയത്ത് ഞാനും വിചാരിച്ചു എന്തായാലും നമുക്കിതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം, നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിഥികൾ വരാറുണ്ട്. ചില സമയം ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുന്നു, ഓണസമയമാകുമ്പോഴൊക്കെ സ്ഥിരം അതിഥികളായിട്ട് വരുന്ന, അല്ല ഓണക്കാലത്ത് നമുക്ക് എന്തായാലും അതിഥികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് സ്ഥിരമായിട്ട് വരുന്ന അതിഥികളുണ്ടായിരിക്കും. അതല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വീട്ടിലേക്ക് വരികയും വീട്ടിൽ 2 നിൽക്കുകയും അങ്ങനെ സന്ദർശിച്ചു പോകുന്ന ഒരു രീതിയൊക്കെ കുറേ കാലം മുൻപൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലേക്ക് ഒരുപാട് മാറ്റം വന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു അതിഥിയായിട്ട് പോവുകയാണെങ്കിൽ അധിക സമയം ചിലപ്പം പെട്ടെന്ന് പോകുക, അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ മടങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ഒത്തിരി നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും തോന്നുന്നുണ്ട്, അങ്ങനെ അതിഥികൾ നാട്ടിൽ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് അതിഥികൾ വരുന്നതിൽ ഒരു കുറവ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഗസ്റ്റ് റൂമുകളൊക്കെ വീട്ടിലുണ്ട്, പക്ഷേ ഗസ്റ്റുകൾ വരുന്നത് കുറവാണോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം. എനിക്ക് തോന്നുന്നതൊരു ഓരോ ഏരിയ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടോ എന്നും എനിക്കറിയില്ല. ചില ഏരിയയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ സൗഹൃദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റീജിയൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വ്യത്യാസം ഉണ്ടാകുമോ എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ, അതല്ല പഴയ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണോ തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാട്ടോ, 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് നിങ്ങളുടെ മറുപടികൾ ഒന്ന് മെസ്സേജിൽ തന്നാലും മതി. ഗസ്റ്റ് റൂമുകളുണ്ട്, പക്ഷേ ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കുറവാണോ, അതിഥികളൊക്കെ വീട്ടിലേക്ക് വന്ന് സന്ദർശിക്കുക, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ സാമഗ്രികളൊക്കെ ആയിട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നു, അങ്ങനെ നിൽക്കുന്നു, അങ്ങനെ 2 ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം പോകുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയൊക്കെ നമ്മൾക്ക് കുറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനൊരു രീതി, അതോ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ പോകുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മുടെ വീടുകളിലേക്ക് വരുന്ന അതിഥികളുടെ എണ്ണത്തിലും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്ന ചില അതിഥികളൊക്കെ ചില വീടുകളിലേക്ക് ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ വീട്ടിലെ അതിഥിയായിട്ട് വന്ന് പോകുന്ന ആളുകളൊക്കെ, നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്ക് ചിലപ്പം ഉണ്ടായിരുന്നിരിക്കാം ഒരു സമയത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ എണ്ണത്തിൽ, അല്ലെങ്കിൽ അതിഥികളുടെ വരവിൽ ഒരു കുറവ് വന്നതായിട്ടൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം എന്നുള്ളത് ഇപ്പം തന്നെ വിളിച്ച് സംസാരിക്കാം. 444-9417 ലേക്ക്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

0: ഏഴ് മിനിറ്റ് ആണ്. സുബൈറിന്റെ മെസ്സേജ് ഉണ്ട്, ഹൈ ഗുഡ് മോർണിംഗ്, ഞാൻ മൂന്നാമനാണ്. ഓ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മിഡിൽ ചൈൽഡ് ഡേ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞു മിഡിൽ ചൈൽഡുകൾ പലരും എന്താ പറയുക വളരെ സത്യസന്ധരും വിനയം ഉള്ളവരും ആണെന്നൊക്കെ ചില സ്റ്റഡിയൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സുബൈറിന്റെ മെസ്സേജ്, ഞാൻ മൂന്നാമനാണ്. ഓക്കെ, മിഡിൽ ചൈൽഡ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സഫിയ, സഫീറ, സുബൈർ, സഫ്രീന, സബൂറ, ഞാൻ സത്യസന്ധനും വിശ്വസ്തനുമാണ്. വേണമെങ്കിൽ സിസ്റ്ററിൻ്റെ നമ്പർ തരാൻ ചോദിച്ചു നോക്കൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇന്നലെ നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വരികയായിരുന്നു, നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവുകൾ വന്നു തുടങ്ങിയിട്ടില്ലേ എന്നുള്ളൊരു ചെറിയ ചോദ്യം. ഒരു വലിയ ചോദ്യമൊന്നും അല്ല, വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഒരു ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേരുടെ മറുപടികളും അഭിപ്രായങ്ങളും ഒക്കെ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ കൂടെ ഇന്ന് ആദ്യം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്
1: മഞ്ജു ആണ്.
0: മഞ്ജു, എന്തുണ്ട് വിശേഷം? സുഖല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം?
0: ഓ, നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ പറയൂ, എന്താണ്, അതിഥികൾ കുറവാണോ വരുന്നത്?
1: അതിഥികൾ ആക്ച്വലി കുറവാണ്. എന്താന്ന് വെച്ചാല് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പോലും ഈ ഉനിസ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഇടവേളകളില് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരും, വന്ന് ചിലപ്പോ ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മളും അതുപോലെ നമ്മുടെ വളരെ ക്ലോസ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവും, സ്റ്റേ ചെയ്യും വരുമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നി ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം എസ്പെഷ്യലി ഞാൻ പോലും ഇപ്പൊ ഒരു പോയാ പോലും വേണ്ട, സ്റ്റേ ചെയ്യണ്ട, നമുക്ക് തിരിച്ചു വരാം, വെറുതെ ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ്. എനിക്ക് തോന്നുന്നു അതാ ഒരു മൈക്രോ ഫാമിലി ഇങ്ങനെ വരുമ്പോ ഉള്ളൊരു ഇതായിരിക്കും. ചിലപ്പോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് രണ്ടു ദിവസം നിൽക്കുമ്പം നമുക്കൊരു സംടൈംസ് ഒരു അസ്വസ്ഥത തോന്നൂലേ. അപ്പൊ മേ ബി അത് നമ്മളും വേറൊരാളിനെ ചെയ്യണ്ട എന്നുള്ളതും ആവാം. അല്ലെങ്കിൽ പിന്നെ എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇത്ര ഒരു എന്താ പറയാ കോമൺ ആയിരുന്നില്ല. മാക്സിമം നമ്മളൊക്കെ ബസ് എന്താ പറയാ KSRTC ബസ്സിലൊക്കെയാണ് അന്ന് ട്രാവൽ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പോയി കഴിഞ്ഞാല് പിന്നെ ആ ടൈമിന് ബസ് കിട്ടി, നമ്മള് സമയത്ത് വീട്ടിലെത്തൂ എന്നൊക്കെയുള്ളൊരു ഭയം ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്ന് പറയുമ്പോ നാട്ടില് ഒരു ഇത് ക്ലിയർ ശരിയാണെങ്കിൽ ഓരോ വീട്ടില് രണ്ട് കാറൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് കണ്ട് കേട്ട് സംസാരിച്ചിട്ട് വേഗം തിരിച്ചു വരാം, അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പൊ ഉള്ളതെന്നാണ് എന്റെ തോന്നൽ. അപ്പൊ പൊതുവെ വെച്ച് നോക്കുമ്പോ ഈ ഗസ്റ്റ് വരലും പോവലും കുറഞ്ഞു.
0: ശരിയാണത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞാൽ നമ്മുടെ വീട്, നമ്മുടെ റൂം, ആ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി മാറി.
1: ഭയങ്കര കുഴപ്പം നമ്മൾ തന്നെ വിചാരിക്കും നമ്മുടെ വീട്ടിലൊരാള് വരുമ്പോഴത്തേക്കും ആ ഒരു കംഫർട്ട് സോൺ നമുക്ക് കുറയും. അത് തന്നെയല്ലേ നമ്മൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോ അവരും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാം, പോവാം, കാണാം, സംസാരിക്കാം, അന്ന് തന്നെ തിരിച്ചു വരാം. ആ ഒരു
0: മൈൻഡ്സെറ്റ് ആണ്,
1: മൈൻഡ്സെറ്റിലേക്ക് ഇപ്പൊ എല്ലാരും മാറി. എസ്പെഷ്യലി ഇപ്പൊ എല്ലാരും ഒരു വീട്ടിലെ രണ്ട് മക്കള് ഒക്കെയാണ്. അപ്പൊ ആ ആ ഒരു കംഫോർട്ട് സോണിൽ വളരുന്ന കുട്ടികൾ പോലും അവരെന്താ പറയുന്നത്, പോണെങ്കിൽ പോവാം ഓക്കെ, ബട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് വന്നേക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാ ഒരു റിലേഷൻ അതിലും ചെറിയൊരു ഡിസ്റ്റൻസ് വന്നിട്ടില്ലേ
0: എന്നൊരു ഡൗട്ട് ഉണ്ട്.
1: ഡൗട്ടുണ്ട്. എന്താണെന്ന് കൃത്യമായ ഇടവേളകളിലൊന്നും പോവാറില്ല, ചിലപ്പോ വൺസ് ഇൻ സിക്സ് മന്ത്സ് ഒക്കെ ആയിരിക്കും ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ
0: അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വരണം.
1: ഫങ്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇപ്പം മോസ്റ്റ്ലി ഞാൻ പോലും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഫങ്ഷന് പോയി കഴിഞ്ഞാൽ ഒത്തിരി റിലേറ്റീവ്സിനെ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ അതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ഓരോരോ പ്രാവശ്യം പോയി കാണുന്നതിനേക്കാളും ഒരു ഫങ്ഷന് വിളിച്ചു പോയാൽ ഒത്തിരി റിലേറ്റീവ്സിനെ അവിടെ കാണാൻ പറ്റും. അത് മതി, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഒതുങ്ങിയോ എന്നൊരു സംശയമുണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു. ഞാൻ മിക്കവാറും ഈ സമയത്ത് പോകുമ്പോഴാണ് നിസയുടെ ഐ മീൻ മോർണിംഗിലുള്ള ഓരോരോ എന്താ പറയാ ചോദ്യം ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഓർക്ക എന്നാ പിന്നെ ഒന്ന് വിളിക്കാം
0: പിന്നെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബൈ ബൈ, ബൈ ബൈ. മഞ്ജു ആയിരുന്നു സംസാരിച്ചത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മഞ്ജു അതിനെ കുറിച്ച് സംസാരിച്ചു. ചെറിയ രീതിയിലുള്ള ഒരു കുറവൊക്കെ ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നായിരുന്നു മഞ്ജുവിന്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പൊ സുബൈർ പറയുന്നത് എന്താ പറയാ, കോഴിക്കോട് നാദാപുരം ഭാഗത്ത് അതിന് ഇന്നും ഒരു കുറവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓരോ റീജിയൻ വൈസ് അതിന് കുറച്ച് ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു റീജിയൻ വൈസ് ചിലപ്പം ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ എണ്ണത്തിലുള്ള കുറവുകളെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, അല്ലെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. മെസ്സേജ് അയക്കാം 500-00917 എന്ന നമ്പറിലേക്ക്.

0: പേടിഎം കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: സഫാരി ഓണം, സമ്മാനമോണം, നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
3: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
2: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് എൽഇഡി ടിവി, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
3: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: Hello, namaskaram. I am Aju Varghese.
8: You are listening to Radio Sunno.
7: Radio

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4441113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: Morning Safari.
5: Only on Radio Suno 90.

0: Sunt 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno. Updates.
6: Suno updates like is swagatham. Update galumai Nisa. മുനിസിപ്പാലിറ്റി മന്ത്രാലയവും സൂഖ് വാക്കിഫും സംയുക്തമായി സംഘടിപ്പിച്ച 11-ാമത് പ്രാദേശിക ഈന്തപ്പഴ മേള സമാപിച്ചു. ഓഗസ്റ്റ് 10 വരെ നടന്ന മേളയിൽ വലിയ ജനപങ്കാളിത്തവും റെക്കോർഡ് വിൽപ്പനയുമാണ് രേഖപ്പെടുത്തിയത്. ഫിഫ അണ്ടർ 17 ലോകകപ്പിന് ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. കൌമാര ഫുട്ബോളിലെ ശക്തികളായ അർജന്റീന, ഇറ്റലി, ബ്രസീൽ, മൊറോക്കോ, ജപ്പാൻ തുടങ്ങിയ ടീമുകൾ വീണ്ടും ദോഹയിലേക്ക് എത്തുന്നു. നവംബർ 19 മുതൽ ഡിസംബർ 13 വരെ അസ്പേർസോൺ കോമ്പറ്റീഷൻ കോംപ്ലക്സിൽ ഗ്രൂപ്പ് ഘട്ടം മുതലുള്ള മത്സരങ്ങൾ നടക്കും. കലാശ പോരാട്ടത്തിന് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകും. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധവും നിയന്ത്രണവും മുൻനിർത്തി ലോകാരോഗ്യ സംഘടന നടത്തുന്ന ആഗോള യുവജന മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന യൂത്ത് വീഡിയോ മത്സരത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, വ്യാജ പ്രചാരണങ്ങളെ ചെറുക്കുക, ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ വിഷയങ്ങളിലാണ് ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കേണ്ടത്. ഇൻഫ്ലുവൻസ, COVID-19, ശ്വാസകോശ അണുബാധകളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ സംരക്ഷിക്കും എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. 18 മുതൽ 35 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും മത്സരത്തിൽ പങ്കാളികളാകാം. സെപ്റ്റംബർ 13 വരെ അപേക്ഷകൾ സമർപ്പിക്കാം.

0: ऑफिस रेडियो सुनो 91.7 एफएम कतर्स हैप्पीनेस फ्रीक्वेंसी नाउ अवेलेबल ऑन स्पॉटिफाई एंड गाना. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply. This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds. Morning Safari.
1: Brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതേ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹലോ, നമസ്കാരം, ഞാൻ അഖില.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 12 ബുധനാഴ്ച ദിവസമാണ്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഇന്ന് അതിഥികളെ കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇന്ന് നടുക്കഷ്ണങ്ങളെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളിലെ നടുക്കഷ്ണങ്ങളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇമ്മാനുവലിന്റെ ഒരു മെസ്സേജ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനും ഒരു നടുക്കഷ്ണമാണ്, ഒരു ചേച്ചിയും അനിയത്തിയുമാണ് ഉള്ളത്. പറഞ്ഞത് ശരിയാണ്, ആത്മാർത്ഥതയും സ്നേഹവും റെസ്പോൺസിബിലിറ്റിയും എല്ലാം നടുക്കുള്ള ആൾക്ക് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് ഇമ്മാനുവൽ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഫാദർ ഞങ്ങളെ വിട്ടു പോയിട്ട് 21 വർഷമായി. സഹോദരിമാരുടെ മക്കളുടെ കല്യാണം വരെ കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും അവരുടെ മുഖമൊന്ന്, സഹോദരിമാരുടെ മുഖമൊന്ന് വാടിയാൽ സഹിക്കില്ല. ഇന്നും അവരെന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് നടത്തി കൊടുത്തിരിക്കുക. എന്താണ് സ്നേഹമല്ല? അതാണ് ഓക്കെ. ഇമ്മാനുവലാണ് ഈ ഒരു മെസ്സേജ് അയച്ചത് കേട്ടോ. ഇന്ന് നടുക്കഷ്ണങ്ങളുടെ ദിനമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അതുകൂടി ചോദിച്ചു വരുമായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഇമ്മാനുവൽ നൽകിയത്. അപ്പോൾ ഇമ്മാനുവലിനും സഹോദരിമാർക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം കൂടി പറയുന്നു കേട്ടോ. കൂടെ ഇനിയൊരു അപ്ഡേറ്റിലേക്ക് കൂടി എത്താനായിട്ടുണ്ട്. ഫിഫ അണ്ടർ 17 ലോകകപ്പിന് ഇനിയിപ്പോൾ ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. വീണ്ടും നമ്മളൊരു ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക്. നമ്മൾ നോക്കുവാണെങ്കിൽ കൗമാര ഫുട്ബോളിൽ തന്നെ ഏറ്റവും ശക്തി ടീമുകളായിട്ടുള്ള അർജന്റീന, ഇറ്റലി, ബ്രസീൽ, മൊറോക്കോ, ജപ്പാൻ, അങ്ങനെയുള്ള ഗംഭീര ടീമുകൾ നമ്മുടെ ദോഹയിലേക്ക് വീണ്ടും എത്താനായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൻ്റെ ആവേശം വലിയ രീതിയിൽ നമുക്ക് അരികിലേക്ക് വരും. നവംബർ 19 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ 19 മുതൽ ഡിസംബർ 13 വരെ നമ്മുടെ അസ്പേർ സോൺ കോമ്പറ്റീഷൻ കോംപ്ലക്സിൽ ഗ്രൂപ്പ് സ്റ്റേജ് മുതലുള്ള മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് കലാശ പോരാട്ടം ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണയും ഈ ഒരു ഗംഭീര മത്സരങ്ങളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. ബാക്കി ഇനിയിപ്പോൾ മത്സരത്തിന് ടിക്കറ്റുകൾ, മറ്റ് വിവരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും നമ്മൾക്ക് അരികിലേക്ക് എത്തുക. road to qatar.qa എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലും വരും സമയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും മനസ്സിലാക്കാനായിട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു ഫുട്ബോൾ ആവേശത്തിലേക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ വീണ്ടും, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ എത്താനായിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചു വന്ന കാര്യം ഇതായിരുന്നു. വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ എണ്ണത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഗസ്റ്റ് റൂം ഉണ്ട്, പക്ഷേ ഗസ്റ്റുകൾ വരുന്നത് കുറവാണോ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. 5000009 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്, 444-9 എന്ന നമ്പറിലേക്ക്. ഓക്കെ കൺമണി മൂവിയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Action.
3: Mona Dinesha. Adimohamana. Adimoham.
2: Horror.
4: Thank you, Pogan. Anuada Ilya.
2: Or drama.
5: Inde Kudumbam. Inde Swargaraji.
2: Ishta genre edanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: കിടിലം കിടിലം പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ നമ്മളിങ്ങനെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ നല്ല നല്ല മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ എണ്ണത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങളനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു വന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആളുടെ പേര് കുറച്ച് ഡിഫറെന്റ് ആണേ. അഗ്രജൻ, അടിപൊളി പേരാണല്ലോ. ഇല്ല കേട്ടിട്ടില്ല ഞാനിങ്ങനെ, നമ്മൾ ഇതിലേക്ക് എഴുതുന്നത് കണ്ടിട്ടില്ലല്ലോ. അഗ്രജൻ ആയിരുന്നു അല്ലെങ്കിൽ അഗ്രജൻ എന്നുള്ള വേർഡ് കേട്ടിട്ടുള്ളൂ, പക്ഷെ അങ്ങനെ പേരുള്ള ഒരാളെ ആദ്യം പരിചയപ്പെടുവാണ്. അപ്പൊ നമ്മള് സംസാരിച്ചു വന്ന കാര്യത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അതിഥികൾ റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചു വന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്?
1: ഫോണും സൗകര്യം വന്നവരോട് വീഡിയോ കോൾ ചെയ്യാം, അപ്പൊ ഫോണിൽ കൂടെ സംസാരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോ വരവിന്റെ എണ്ണം കുറഞ്ഞു. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മായിമാര് എന്റെ വല്യച്ഛന്റെ വീട്ടിൽ നിന്ന് പാപ്പന്റെ വീട്ടിൽ നിന്ന് ഒക്കെ എല്ലാവരും വന്ന് രണ്ടു ദിവസം ഒരാഴ്ചക്ക് നിന്നിട്ട് വെക്കേഷന് ഞങ്ങളുടെ ടീം തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് പോയത്. പക്ഷെ ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാലഘട്ടം മാറി,
0: കാഴ്ചപ്പാട് മാറി.
1: എന്റെ വീട്ടിൽ തന്നെ ടൗണിലായിരുന്നു, ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനം ഉണ്ടാവില്ലേ, കോഴി, നാടൻ കോഴി മുട്ട, അതൊക്കെ നമ്മൾ കൊണ്ടുവരിക.
0: വീട്ടിൽ എന്താണോ കുറവുള്ള ഇല്ലാത്തത് അത് കൊണ്ടുവരും അല്ലേ.
1: കൊണ്ടുവരും. ഞങ്ങളുടെ ബിസിനസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ഥലം കുറവായിരുന്നു. അപ്പൊ അച്ഛൻ അപ്പൊ അവര് വരുമ്പോ

0: തറവാട്ടിൽ നിന്ന് വരുമ്പോഴും അവിടെ നിന്ന് വരുമ്പോഴൊക്കെ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അവരെടുത്തിട്ട് വരും.
1: ഇതെവിടെയാണ് സ്ഥലം?
0: ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഞാൻ ജനിച്ചു വളർന്ന ചിമ്മിനിടാം പാലപ്പള്ളി എന്ന് പറയും.
1: ഓ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്.
0: അതെ അതെ, മനസ്സിലാവണമെങ്കിൽ നമ്മൾ നാട് വിട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുക. ആ സെന്ററിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ശ്രീനാരായണ പറഞ്ഞിട്ട്.
1: ഓ, അടിപൊളിയാണ്.
0: റൈറ്റ് സൈഡില് പോണ വഴിക്ക് കാണാതെ.
1: അവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്.
0: അതെ.
1: അപ്പൊ എന്തായാലും താങ്ക് യു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ, തീർച്ചയായും.
1: കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരല്ലേ അഗ്രജൻ. അങ്ങനെ ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ട്? അതാ നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അഗ്രജനായിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആളീ പറഞ്ഞ പോലെ തന്നെ, എന്താ പറയുക, ഈ ഒരു ടോപ്പിക്കിന് നമുക്കൊരു എന്താ പറയുക മൈൻഡ് അപ്പ് നോട്ടെന്നോ അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അതിഥികളുടെ വരവിലുള്ള വ്യത്യാസങ്ങളൊക്കെ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ചില പ്രാദേശികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ ഓരോ റീജിയൻ വൈസ് അതിന് നല്ല വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഒരു ഒരു വൈൻഡ് അപ്പ് നോട്ടോടുകൂടി നമ്മൾ അടുത്ത പാട്ടിലേക്ക് കൂടി പോവാണ്. സോളോ മൂവിയിലെ പാട്ടാണ് ഇനി മോർണിംഗ് സവാരിയിലൂടെ നമ്മൾ ഒരുമിച്ച് കേൾക്കുക. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ്.

കില്ലർ എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ഇതാ ഇപ്പൊ കേട്ട് കഴിഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ് കേട്ടോ. ഒരു മത്സരത്തെ കുറിച്ച് കൂടി എനിക്ക് ഈ ഒരു ടൈമിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധവും അല്ലെങ്കിൽ അതിന്റെ ഒരു നിയന്ത്രണവും ഒക്കെ മുൻനിർത്തി ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു മത്സരത്തെ കുറിച്ചാണ്, ഗ്ലോബൽ യൂത്ത് കോമ്പറ്റീഷൻ ആണ് ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കും യങ് പ്രൊഫഷണൽസിനും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഒരു യൂത്ത് വീഡിയോ മത്സരം തന്നെയാണിത്. അതിലേക്ക് അപേക്ഷകളൊക്കെ ക്ഷണിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം MOPH അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിലേക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുക അല്ലെങ്കിൽ വ്യാജ പ്രചാരണങ്ങളെ ചെറുക്കുക, ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് വീഡിയോയും ഒരു അവയർനെസ് വീഡിയോയും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഒരു അതിനൊരു തീം കൂടി നൽകിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ, COVID-19 തുടങ്ങിയ ശ്വാസകോശ അണുബാധകളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സംരക്ഷിക്കും എന്ന് പറയുന്ന ആ ഒരു പ്രമേയം ഒക്കെ തന്നെയുണ്ട്. ആ ഒരു തീമിൽ നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ഒരുക്കാനായിട്ട് സാധിക്കും. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും യങ് പ്രൊഫഷണൽസിനാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. 13 വരെയാണ് ഇതിൻ്റെ ഒരു ഡേറ്റ് അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റുന്നത്. സെപ്റ്റംബർ 13 വരെ നമുക്ക് അപേക്ഷകളൊക്കെ സമർപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ MOPH ഇൻസ്റ്റാ പേജിലേക്ക് പോവുകയാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MOPH ഖത്തർ എന്നുള്ള പേജിലേക്ക് നിങ്ങൾ പോവുകയാണ്, സോഷ്യൽ മീഡിയ പേജിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും അതിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മധുവിധു സിനിമയിലെ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്.

0: only on Radio Sunoh 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 കഴിഞ്ഞ് 2 ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 12 ബുധനാഴ്ച ദിവസമാണ്. ഇനിയിപ്പോൾ നേരെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് പെട്ടെന്നൊരു സിനിമ നമുക്ക് സിമ്പിളായിട്ടുള്ള സൂചനകളിലൂടെ കണ്ടുപിടിക്കാമെന്ന്, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത് ഇതൊരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയി മലയാളത്തിലേക്ക് എത്തിയ ഒരു ചിത്രമാണ്. ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയി മലയാളത്തിലേക്ക് എത്തിയ ഒരു സിനിമയായിരുന്നു ഈ ചിത്രം. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, അന്വേഷിച്ച് പോയ സമയത്ത്. ഓക്കെ, അടുത്തൊരു സൂചന എന്ന് പറയുന്നത് 99 ഈ ചിത്രം റിലീസായത്. 99 റിലീസായ ഒരു സിനിമയാണിത്. പിന്നെ അടുത്തൊരു സൂചന പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൂചനകളിൽ നിന്നും കിട്ടാൻ പെട്ടെന്ന് കിട്ടുമെന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ അടുത്ത സൂചന കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഓക്കെ, ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. 99 റിലീസായ ഒരു സിനിമയാണിത്. ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയി വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഏത് സിനിമയായിരിക്കും ഇത്? മനസ്സിലേക്ക് സിനിമയുടെ പേര് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊന്നും സെർച്ച് ചെയ്യാതെ സിനിമയിലേക്ക് എത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അതിൽ കൃഷ്ണ ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഓക്കെ, അതിൽ കൃഷ്ണയ്ക്ക് മാത്രമല്ല കേട്ടോ, വിപിൻ എത്തിയിട്ടുണ്ട്. വിപിനും പെട്ടെന്ന് മനസ്സിലായി, അധികം ഒന്നും ആലോചിച്ച് പോയില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അത് വിപിൻ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ജോസ് ജോർജിൻ്റെ ഗുഡ് മോർണിംഗ് ജോസ്. ജിഷാദിൻ്റെ റൈറ്റ് ആൻസർ അടിപൊളി, അതിലും റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. അടിപൊളി, നിങ്ങൾ 4 കറക്റ്റായിട്ട് തന്നെ, നിങ്ങൾ ഇത്രയും പേര്, 1, 2, 3. ഓക്കെ, 3 കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് സെർച്ച് ചെയ്യാതെ കണ്ടുപിടിച്ച് അയക്കാൻ പറ്റുന്നവരുണ്ടാകുമോ? ബോയിങ് ബോയിങ് അല്ല ജോസ്, വേറൊരു ഒരു നല്ല മലയാളം പേരാണ് ഈ സിനിമയുടെ കേട്ടോ. ഇംഗ്ലീഷ് പേരല്ല, നല്ല മലയാളം പേരാണ് ഈ സിനിമയുടെ പേര്. ഓക്കെ ഓക്കെ, ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്. സുപ്രഭാതം നിസ എന്ന് പറയുന്നത് തിരിച്ചും നല്ലൊരു സുപ്രഭാതം. ഓക്കെ, റൈറ്റ് ആൻസർ അടുത്ത അജിയുടെ വക എത്തിയിട്ടുണ്ട്. അടിപൊളി, കറക്റ്റായിട്ടാണ് അയക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് അധികം സെർച്ച് ചെയ്യാതെ ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ ഈ സിനിമയുടെ പേര്? ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു മൂവിയാണിത്. ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. 99 റിലീസായ, അതും ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ വേഗം തന്നെ മെസ്സേജിൽ പറഞ്ഞു 5000917 എന്ന നമ്പറിലേക്ക്. ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റീലിലൊക്കെ ആണെങ്കിലും ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഖലീഫയിലെ പാട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. മോർണിംഗ് സവാർ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഒരു അപ്ഡേറ്റ് കൂടി നൽകാനായിട്ടുണ്ട്. നമ്മളുടെ അധികൃതർ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തും, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കുള്ള നൽകിയ ഓർമ്മപ്പെടുത്തലായിരുന്നു ഡീപ്പ് ഫേക്ക് തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പ്. നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. AI ഉപയോഗിച്ചിട്ടുള്ള വ്യാജ വീഡിയോ അല്ലെങ്കിൽ ശബ്ദ സന്ദേശങ്ങൾ, വീഡിയോ കോൾ എന്നിവയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ജാഗ്രതയും വളരെ അത്യാവശ്യമാണ്. കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കെപ്പോഴും വേണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ, സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും കൂടുതൽ ശ്രദ്ധയും നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് തട്ടിപ്പുകൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലും കാര്യമായിട്ടിരിക്കട്ടെ, ഒന്ന് ശ്രദ്ധ വെച്ചോളൂ എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മോർണിംഗ് സവാരിയിലൂടെ. ഷിനാദ് പറയുന്നത് ലക്ഷ്മിക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ ഒരൊറ്റ സിനിമ മാത്രമേ മനസ്സിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കറക്റ്റാണ് ഷിനാദ്, ഷിനാദ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്, ആൻഡ് റൈറ്റ് ആൻസറും അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ സൂചനകൾ ഇങ്ങനെയായിരുന്നു, ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ചിത്രമാണിത്. ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. 99 റിലീസായ ഒരു സിനിമയാണിത്. ഏതായിരിക്കും ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലിജോ ജോസഫ് കണ്ടുപിടിച്ചു, റൈറ്റാണ് ലിജോ. ലാസ്റ്റ് ക്ലൂവിൽ വിത്തൗട്ട് സെർച്ചിൽ കണ്ടുപിടിച്ചു, അതാണ് അതാണ് ആ ക്ലൂവിൻ്റെ ഒരു പ്രത്യേകത. ചില സിനിമകളും ചില കഥാപാത്രങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാകും, അത് ആ സിനിമയുമായിട്ട് ഭയങ്കര കണക്ഷൻ നമുക്ക് നൽകുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ഒരു കണക്ഷനാണ് എല്ലാവർക്കും പെട്ടെന്ന് ആ സിനിമയിലേക്ക് എത്താനുള്ള വഴി തെളിയിച്ചത്. എന്തായാലും എല്ലാവരുടെയും റൈറ്റ് ആൻസർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയ ആളുകൾക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പോരട്ടെ. ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മലയാള സിനിമയാണിത്. 99 റിലീസായ ചിത്രം ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് മനസ്സിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് മെസ്സേജിൽ അയച്ചു തന്നോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരുന്ന സമയത്ത് ഞാൻ റൈറ്റ് ടൈമിൽ തന്നെ അടുത്തൊരു അടിപൊളി പാട്ടുകൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോവാണ്. റെയിൻ റെയിൻ കം അഗെയിൻ മൂവിയിലെ ഒരു കിടിലം പാട്ട്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ജെന്നിസ നിങ്ങൾക്കൊപ്പം.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: Radio Sonora.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

എത്ര പെട്ടെന്നാണ് എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ കിട്ടി. അടിപൊളിയായിട്ട് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമുക്കൊന്ന് ഫുട്ബോൾ ലോകത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെസ്സി അദ്ദേഹം കുറച്ചു കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും കൺഫേം അല്ല. ഇങ്ങനെ പല പല മീഡിയാസും അതിങ്ങനെ പല റിപ്പോർട്ടുകളായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അദ്ദേഹം കളിക്കളത്തിൽ നിന്നും കുറച്ചു കാലത്തേക്ക് അനിശ്ചിതകാലത്തേക്ക് വിട്ടു നിൽക്കും എന്നുള്ളതാണ്. ക്ലബ് ഫുട്ബോളിൽ അടുത്തൊന്നും അദ്ദേഹം സജീവമായേക്കാൻ സാധ്യതകൾ ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹോക്കി എന്ന് പറയുന്ന ആ ഒരു മത്സരത്തിലേക്ക് നമ്മളൊന്ന് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹോക്കി ഫെഡറേഷൻ കുറച്ചധികം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം 98 ശേഷം ആദ്യമായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെയാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത്. അതായത് പുതിയൊരു മത്സരക്രമം കൊണ്ടുവന്നിരിക്കുന്നു. പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിലാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ഉണ്ടല്ലോ, നമുക്കറിയാം വേൾഡ് ചാമ്പ്യൻഷിപ്പുകളിൽ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇത്തവണ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 98 ശേഷം ആദ്യമായിട്ട് പുരുഷ വനിതാ ലോകകപ്പുകൾ ഒരേ സമയത്താണ് ഇത്തവണ നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് കേട്ടോ. അപ്പം നെതർലൻഡ്സിലും അങ്ങനെ പല ഇടങ്ങളിലായിട്ട് ഓഗസ്റ്റ് 15 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക 30-ാം തീയതി വരെയായിരിക്കും ഈ ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതകൾ കൂടി ഹോക്കി ലോകകപ്പിന് വരുന്നു എന്നുള്ള ആ ഒരു പ്രത്യേകതകൾ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ടാണ് മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കൂടെ തന്നെ നമ്മുടെ ഖത്തറിലെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ സുഹൈൽ ഫാൽക്കൺ മേളയ്ക്ക് വേണ്ടിയിട്ട് ഖത്താരെ ഒരുങ്ങുന്നു എന്നുള്ള വിശേഷങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഖത്താര കൾച്ചറൽ വില്ലേജിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ ഫാൽക്കൺ മേള ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വരും നാളുകളിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻ്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഫാൽക്കൺ എക്സിബിഷനും കാര്യങ്ങളും 8 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 8-12 വരെ ഖത്താര കൾച്ചറൽ വില്ലേജ് ആയിരിക്കും ഈ ഒരു എക്സിബിഷന് വേദിയാകാനായിട്ട് പോകുന്നത്. ഇത്തവണ 10-ാമത്തെ എഡിഷനാണ് കേട്ടോ, ഈ ഒരു എക്സിബിഷൻ്റെ 10-ാമത്തെ എഡിഷനാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം എത്രമാത്രം ആളുകളാണ് ഈ ഒരു പ്രദർശനം കാണാനായിട്ട് ഓരോ വർഷവും എത്തുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്തവണയും ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സിബിഷൻ കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഇന്നൊരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. ആ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ശരി ഉത്തരത്തിലേക്ക് വരേണ്ട സമയമായി. അജി പറയുന്നത് 2 ദിവസമായി ഫസ്റ്റ് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പം ടിക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ വരും സിനിമകളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഷാജഹാന്റെ മെസ്സേജ് ഉണ്ട്. ഷബി പി എസ് റൈറ്റ് ആൻസറാണ്, കറക്റ്റ് ആയിട്ട് തന്നെ സിനിമയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. വിനീഷിന് മെസ്സേജ് എത്തിയിട്ടുണ്ട്. റോഷൻ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. സജീറിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജംഷി കറക്റ്റാണ് അയച്ചിട്ടുള്ളത്. ശ്രീകാന്തിൻ്റെ റൈറ്റ് ആൻസറുണ്ട്. ആഷന കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്, റൈറ്റ് ആൻസറാണ്. ഷംസിൻ്റെ മെസ്സേജ് ഉണ്ട്. ഷാഡ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ജെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ജാസിർ ഹുസൈൻ കറക്റ്റാണ് കേട്ടോ, റൈറ്റ് ആൻസറാണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ സനിൽ ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് പാട്ടും പരസ്യവുമായി അപ്പുണ്ണി എത്തിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വരുമ്പോൾ നമുക്ക് ഒരു വാസന്തി ലക്ഷ്മിയിലെ പാട്ടിട്ട് കൊടുക്കാം എന്നൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരു മെസ്സേജ് കൂടി വന്നിട്ടുള്ളത് ധനേഷാണ്. ആ ധനേഷ് പറഞ്ഞത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ആണോ റൈറ്റ് ആൻസർ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല റൈറ്റ് ആൻസർ, വേറൊരു സിനിമയാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ മലയാളം പേര് തന്നെയാണ്, ഇംഗ്ലീഷ് പേരൊന്നുമല്ല. ഒറ്റ വാചകമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ ആ സിനിമയുടെ പേര്. ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയ ചിത്രമാണത്. ലക്ഷ്മിക്കുട്ടി ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. 99 റിലീസായ ഒരു ചിത്രമാണത്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഇപ്പോൾ കേട്ട് പോകുന്നവർക്കും അയക്കാവുന്നതാണ്. അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതാണ് സിനിമ എന്നുള്ളത് പിടികിട്ടി, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാതൊക്കെ ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കി എത്തുന്ന ആളുകളുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ, അയച്ചിട്ടോളൂ. 500-00917 എന്ന നമ്പറിലേക്ക്. ബെൻ ജോൺസൺ മൂവിയിലെ ഒരു അടിപൊളി പാട്ടിലേക്ക്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumar Kulanda.

ഉള്ളത്തെ അള്ളിത്ത ആ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഒരു വിഷസ് ഉണ്ട്. ഇങ്ങനെയാണ് ഷിനാദാണ് പറയുന്നത്, ഇന്ന് എൻ്റെ മകൾ അൻസിഷ് മെഹന, അടിപൊളി പേരാണല്ലോ, അൻസിഷ് മെഹനയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു വിഷ് വേണം എന്ന് പറയുന്നു. ഷിനാദാണ് വളരെ സ്നേഹത്തോടു കൂടി മോൾക്കൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ അൻസിഷ് മെഹന എന്ന് കൂടി ഒരിക്കൽ കൂടി വിഷയമാണ് കേട്ടോ. കൂടെ എന്റെ സൂചനകളിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഉത്തരങ്ങൾ. സമ്മാനമല്ല കേട്ടോ മൂവി, വേറൊരു സിനിമയാണ്. സമ്മാനമായിട്ടൊരു കുഞ്ഞു കണക്ഷൻ ഉണ്ടോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് ആ സിനിമയിലെ നായകൻ തന്നെയാണ് ഈ സിനിമയിലെ നായകൻ, അതുകൊണ്ട് പെട്ടെന്ന് ഷഹീന് ആ സിനിമ മനസ്സിലേക്ക് വന്നായിരിക്കും. അമീൻ റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. കൂടെ തന്നെ ഇനി ആരുടെയെങ്കിലും പേരുകളിലേക്ക് ഞാൻ എത്താനായിട്ടുണ്ടോ? ഷിഹാജിൻ്റെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ടായിരുന്നു, നസീം അയച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഷൈൻ ദേവൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ അൻസൽ കറക്റ്റായിട്ട് അയക്കുന്നു, മുർഷിദ് അയച്ചു, സാജിദിൻ്റെ മെസ്സേജ്, അഷ്റഫ്, വൈശാഖ്, രവിശങ്കർ കെ, രാജേഷ്, സുധാകർ, സൊനൈസിൻ്റെ മെസ്സേജ് ഉണ്ട്, ജസ്റ്റേച്ചി, അമീൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫരീസാദ്, അതുൽ കൃഷ്ണ, ജിഷാദ്, വിപിൻ. വിപിനാണ് കറക്റ്റായിട്ട് ആദ്യം തന്നെ സിനിമ ഏതാണെന്ന് പറഞ്ഞത്. സൂചനകൾ ഇങ്ങനെയായിരുന്നു. ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മലയാളം സിനിമയാണിത്. ലക്ഷ്മിക്കുട്ടി ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. 99 റിലീസായ ഈ ചിത്രം ഏതാണ് എന്ന് ചോദിച്ച സമയത്ത് എല്ലാവർക്കും ആ ഒരൊറ്റ പേര് മതിയായിരുന്നു അല്ലേ. ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു പേരിൽ നമുക്ക് ആ സിനിമ പിടികിട്ടി എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു പട്ടാഭിഷേകം എന്ന് പറയുന്ന, ജയറാം മോഹിനി അവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു കിടിലൻ സിനിമയായിരുന്നു. അതൊരു ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ. ലാർജർ ദാൻ ലൈഫ് എന്ന് പറഞ്ഞ് 96 റിലീസായ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒരു ഹോളിവുഡ് മൂവി. അതൊരു റോഡ് കോമഡി ഫിലിം ആയിരുന്നു കേട്ടോ. ആ സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള മൂവിയാണ് നമ്മുടെ പട്ടാഭിഷേകം. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു പോസ്റ്റർ എടുത്ത് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ആ പോസ്റ്റർ. ഒരു വെറൈറ്റി പോസ്റ്ററാണ്. ലാർജർ ദാൻ ലൈഫ് എന്ന് പറഞ്ഞ ആ ഫിലിമിൻ്റെ പോസ്റ്റർ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. കാരണം ഞാൻ ഈ സിനിമ ഇന്ന് എടുക്കാനുള്ള കാരണം ഇന്ന് എലിഫൻറ്റ് ഡേ ആണ്, ആന ദിനമാണ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പട്ടാഭിഷേകത്തിലെ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു ആനക്കുട്ടി, ആനയെ നമ്മൾ മറക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം 9 കഴിഞ്ഞ് 47 ആണ്. ഇന്നത്തെ ബുധനാഴ്ച ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. കുറച്ച് സമയത്തിനുള്ളിൽ അഷ്ടമി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മുനിസിപ്പാലിറ്റി മന്ത്രാലയവും സൂഖ് വാകിഫും സംയുക്തമായി സംഘടിപ്പിച്ച 11th പ്രാദേശിക ഈന്തപ്പഴ മേള സമാപിച്ചു. ഓഗസ്റ്റ് 10 വരെ നടന്ന മേളയിൽ വലിയ ജനപങ്കാളിത്തവും റെക്കോർഡ് വിൽപ്പനയുമാണ് രേഖപ്പെടുത്തിയത്. ഫിഫ അണ്ടർ 17 ലോകകപ്പിന് ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. കൌമാര ഫുട്ബോളിലെ ശക്തികളായ അർജന്റീന, ഇറ്റലി, ബ്രസീൽ, മൊറോക്കോ, ജപ്പാൻ തുടങ്ങിയ ടീമുകൾ വീണ്ടും ദോഹയിലേക്ക് എത്തുന്നു. നവംബർ 19 മുതൽ ഡിസംബർ 13 വരെ അസ്പേർസോൺ കോമ്പറ്റീഷൻ കോംപ്ലക്സിൽ ഗ്രൂപ്പ് ഘട്ടം മുതലുള്ള മത്സരങ്ങൾ നടക്കും. കലാശ പോരാട്ടത്തിന് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകും. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധവും നിയന്ത്രണവും മുൻനിർത്തി ലോകാരോഗ്യ സംഘടന നടത്തുന്ന ആഗോള യുവജന മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന യൂത്ത് വീഡിയോ മത്സരത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, വ്യാജ പ്രചാരണങ്ങളെ ചെറുക്കുക, ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ വിഷയങ്ങളിലാണ് ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കേണ്ടത്. ഇൻഫ്ലുവൻസ, COVID-19 ശ്വാസകോശ അണുബാധകളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ സംരക്ഷിക്കും എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. 18 മുതൽ 35 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും മത്സരത്തിൽ പങ്കാളികളാകാം. സെപ്റ്റംബർ 13 വരെ അപേക്ഷകൾ സമർപ്പിക്കാം.
0: സുനോ അപ്ഡേറ്റ്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: കല്യാണ കച്ചേരി പടാമെഡി.
4: ഹായ്, ഞാൻ എം ജയചന്ദ്രൻ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ,
4: ഫേവറിറ്റ് റേഡിയോ.

ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഇതാ ജോയിൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് അഷ്ടമിയാണ്. അങ്ങനെ ഹോം ഡെലിവറി വിശേഷങ്ങൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് മെസ്സേജ്. എല്ലാവരും അയക്കുമ്പോൾ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി അയക്കാവോ, അതും ഒരു കാലിഗ്രഫി സ്റ്റൈലിൽ. ഈ കാലിഗ്രഫി എന്താണെന്നറിയാലോ അല്ലേ, ഇത് വേൾഡ് കാലിഗ്രഫി ഡേ ആണ്. അതായത് നമ്മൾ നല്ല ഭംഗിയിലായിരിക്കും കാലിഗ്രഫിയിൽ എഴുതുക. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ കാലിഗ്രഫിയിലൊക്കെ ഭയങ്കര ഒരു ഒരു കഴിവുള്ള ആൾക്കാരൊക്കെ എന്ത് രസമാണ്, അവർ ഇങ്ങനെ എഴുതുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ. നിങ്ങൾ കാലിഗ്രഫി വരെ ഒന്നും പോകണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് നല്ല ഭംഗിയിൽ എനിക്ക് ഒന്ന് എഴുതി അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കാണോ പറ്റുന്നത് അവരയച്ചാൽ മതി കേട്ടോ. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഭയങ്കരമായിട്ട് എഴുതി അയക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ടിഷ്യൂ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി അയച്ചാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എനിക്കൊരു ഒരു ഒരു ക്യൂരിയോസിറ്റി, നിങ്ങൾ എത്ര പേര് എഴുതി എനിക്കൊരു ഗുഡ് മോർണിംഗ് അയക്കും എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേര് വേണമെങ്കിൽ അതേപോലെ എഴുതി അയക്കാം കേട്ടോ. മെസ്സേജ് അയക്കുന്ന നമ്പർ 5000917 ആണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അടിപൊളിയായിട്ട് നടക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു ഡ്രൈവിൽ ഞാനും കൂടെ തന്നെ ഉണ്ടാവും.

അപ്പൊ മെസ്സേജ് അയക്കാൻ മറക്കണ്ട 5000917 ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. മധു ബാലകൃഷ്ണൻ പാടിയ ഈ പാട്ട് ഉൾപ്പെടെ കേൾക്കാനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM.

0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
0: സമയം 10 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. ഈ ഒരു സമയം കുറച്ച് മുൻപ് കേട്ട ബ്യൂട്ടിഫുൾ സോങ്, അയ്യോ എന്ത് രസമുള്ള വരികളാണെന്നറിയോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എത്തുന്ന സമയത്ത് ഷെയ്ഖ് ഇസ്മയിൽ, ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഇഫ്തിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ആളുടെയും, ഈ പറഞ്ഞ പോലെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. അതിനോടൊപ്പം അല്ലമീൻ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, ഓക്കെ അതുകൊണ്ട് അയക്കുന്നില്ല എന്നാണല്ലേ ഉദ്ദേശിച്ചത്. ആഹാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാരാണ് അയച്ചിരിക്കുന്നത്? ഹാപ്പി ബി ഹാപ്പിയിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്. അജി എന്നാണെന്ന് തോന്നുന്നു പേര്. എന്തായാലും സുപ്രഭാതം അഷ്ടമി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുള്ള മലയാളം എഴുത്ത്. അടുത്ത ഓ റിയാസ്, സോറി റൈസ് അലിയുടെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ, നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ്. ആൻഡ് ഇപ്പം എവിടെയാണുള്ളത് താങ്കൾ? ഇതോ ഒരു സിഗ്നലിൽ കിടക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഹാരൂൻ്റെ ആണ്. ആഹാ, മറ്റേ ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂ ബോക്സിൽ എഴുതിയിട്ട് അയച്ചോളൂ എന്ന് പറഞ്ഞില്ലേ? ടിഷ്യൂ ബോക്സിൽ ഗുഡ് മോർണിംഗ്, ഈ ഗുഡ് മോർണിംഗിൻ്റെ എത്ര ആരോ ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നു, ഈ അമ്പൊക്കെ എവിടെ പോവും? എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹാരൂൺ റഷീദ്, ചുമ്മാ ഇനി നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട, അതാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ച് ജോലിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് അയച്ചതിന് ഒരുപാട് സന്തോഷം കേട്ടോ. ഐ ആം ബിനു. ഓക്കെ, ബിനുവിൻ്റെ ഗുഡ് മോർണിംഗ് നോക്കട്ടെ. എൻ്റെ മോനെ, ഇതെന്താ ആർട്ട് വർക്കോ, എന്തൊരു ഭംഗിയുണ്ടെന്നേ. ഇത് നമ്മുടെ ചില ഇതുണ്ടാവില്ലേ, ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാവില്ലേ, ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ എഴുതുന്ന പോലെ അതേ രസമായിട്ട്. ഓ ആ ജി എന്ത് രസമാണ്, ഐ ആം ജസ്റ്റ് ലവിങ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ബിനു, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കത് ഇങ്ങനെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നു, ലൈക്ക് ലിറ്ററലി അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് അടുത്തത് മിഥുൻ്റെ മെസ്സേജാണ്. മിഥുൻ, മിഥു സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് എല്ലാവരും ഇങ്ങനെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ അവരവരുടെ കൈയക്ഷരത്തിൽ എഴുതി അയക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും കാലിഗ്രഫി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്നത് ബിനുവിൻ്റെ തന്നെയാണ്. ബട്ട് അതിനിടയിൽ എനിക്ക് റെയ്സിൻ്റെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെയ്സിൻ്റെ മാത്രമല്ലല്ലോ, ഈവൻ ഹാരൂൻ്റെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നല്ല നല്ല പാട്ടുകൾ വെയിറ്റിംഗിലാണെന്ന് പറഞ്ഞു. അതിനിടയിൽ ഞാൻ കുറച്ചധികം ഈ പറഞ്ഞ ചോദ്യങ്ങളിലേക്കും പോകും. ആ ചോദ്യത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യുക, കാരണം ചോദ്യത്തിന് റൈറ്റ് ആൻസേഴ്സ് നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാലോ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂ കേട്ടോ.

എത്ര ശേഷി പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ചോദ്യത്തിന് റൈറ്റ് ആൻസർ നൽകണം കേട്ടോ. കാരണം ഒരുപാട് സിനിമകളാണ് ഈ ഒരു ഓണം സമയത്ത് വരുന്നത്. അപ്പൊ ആ സിനിമകളൊക്കെ കാണാനുള്ള ടിക്കറ്റുകളും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോ ആ ടിക്കറ്റ് തരാനായിട്ടും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഹോം ഡെലിവറിയില് ഒരു ചോദ്യം ചോദിക്കാമെന്ന്. അപ്പൊ ഇതിനെ റൈറ്റ് ആൻസർ തരണം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയാണ്. സോ ബേസിക്കലി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇന്ത്യയില് ഏത് സിറ്റിയാണ് സിറ്റി ഓഫ് റൈസ് എന്ന് അല്ലെങ്കിൽ റൈസ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്?

റൈസ് എന്ന് പറയുമ്പോൾ ചോറ് അല്ലെങ്കിൽ നെല്ല് ബേസിക്കലി. ഓക്കെ, അപ്പോൾ റൈസ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്ഥലം എവിടെയാണ്? ഇന്ത്യയിൽ. ആ സ്ഥലം ഏതാണെങ്കിലും വേഗം തന്നെ മെസ്സേജ് അയക്കണം, 5000097 കേട്ടോ. ആഹാ, അടിപൊളി. ജിഷാദ് അപ്പോഴത്തേക്ക് ആൻസർ അയച്ചു. ഞാൻ വേൾഡിലെ അല്ല പറഞ്ഞത് ജിഷാദെ, ഞാൻ ചോദിക്കുന്നത് റൈസ് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000097. ഇപ്പോൾ റൈറ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇന്ത്യ ആണല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഏതാ എന്താണെന്നൊക്കെ, അതായിരിക്കും നല്ലത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റോങ് ആൻസർ അയക്കുന്നവരും ചിലപ്പോൾ മാറ്റി അയച്ചാലോ. അങ്ങനെ ഇപ്പോൾ വേണ്ട, ആരാണോ കറക്റ്റായിട്ട് റൈറ്റ് ആൻസർ ആദ്യമൊക്കെ അയക്കുന്നത് അവ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. ഹാരൂണിൻ്റെ മെസ്സേജ് ഒന്നുകൂടി നോക്കി നോക്ക് ഹാരൂൺ, അത് തന്നെയാണോ എന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് വരൂ കേട്ടോ. എന്തായാലും മെസ്സേജസ് പോന്നോട്ടെ. 5000097 റൈസ് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: This is
4: Radio Suno 91.7 FM,
3: Qatar's happiness frequency.
5: Now available on Google Play Store
4: and
5: App Store.
6: Time check. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
7: സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചിലരുടെ മെസ്സേജ് കോമഡിയാണ് കേട്ടോ. എന്നെ ചതിച്ചു, ചാറ്റ് ജി പി ടി ചതിച്ചു എന്ന് പറഞ്ഞ് ചിലർ വരുന്നു. അതിനിടയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ഞാനാ പറഞ്ഞിരുന്നത്. ഒരിക്കലും അല്ല കേട്ടോ, അതിന് മുമ്പ് ഓൾമോസ്റ്റ് എനിക്കൊരു 7-8 മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനിടയിൽ ഉനൈസ്, സമീർ, ഷമീർ, ചിഞ്ചു, അതുപോലെ അരുൺജി നായർ, മിഥുൻ, ലൈജു, അതുപോലെ തന്നെ നമ്മുടെ ഹാരൂൺ. ഹാരൂണാണ് ഈ പറഞ്ഞത് വെച്ച് ചാറ്റ് ജി പി ടി ചതിച്ചു എന്ന്. പിന്നെ ആരാണ്, മുജീബ്, ജിഷാദ്, ജീബിൻ, നഫ്സൽ, മിഥുൻ, മിഥു, ടോഷി തോമസ്, അല്ലമീൻ, പിന്നെ അതുപോലെ ഇതാരാണ് പേരില്ലല്ലോ, ആ കുഴപ്പമില്ല, എന്നാൽ ആന്ധ്രാപ്രദേശ് എന്നാണ് പറഞ്ഞിരിക്കുന്ന ആൻസർ. അതിനിടയ്ക്ക് എ ഉണ്ട്, ഷെയ്ഖ് ഇസ്മയിൽ, അങ്ങനെ കുറേ പേരുടെ മെസ്സേജസ് വന്നത്. ബേസിക്കലി ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, റൈസ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്നാണ് ചോദിച്ചത്. സോ ഈ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ഒരുപാട് പേരെനിക്ക് ചന്ദ്രപൂർ എന്ന് പറഞ്ഞിട്ട് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രപൂർ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഓഫ് കോഴ്സ് അവിടെ ഒരുപാട് റൈസ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ചന്ദ്രപൂർ അല്ല റൈറ്റ് ആൻസർ കേട്ടോ. അതിനിടയിൽ മറ്റൊരു മെസ്സേജ് വന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർണൽ ഹരിയാനയാണ്. മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയും, എന്നാൽ ഞാൻ റൈസ് സിറ്റിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ്, വെസ്റ്റ് ബംഗാൾ എനിക്ക് മെസ്സേജിൽ വന്നു. പിന്നെ പിന്നെ പിന്നെ പിന്നെ ചന്ദൗലി, ഓക്കെ, ഉത്തർപ്രദേശ് മെസ്സേജിൽ അത് ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാണ് അയച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള. കാക്കിനാട, ഓക്കെ, ആന്ധ്രാപ്രദേശ് അഗെയിൻ, ഇതൊക്കെയാണ് ആൻസേഴ്സ് വന്നത്. ഇൻ ബിറ്റ്വീൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ റൈസ് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പറയേണ്ടതെന്ന്. സോ ബേസിക്കലി റൈസ് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് ഒഫീഷ്യലി പറയുന്നത് ഗോണ്ടിയ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞവർ ഏത് സ്ഥലമാണ്, സിറ്റിയാണ് ഞാൻ ചോദിച്ചത്. റൈസ് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ വെറുതെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ചന്ദ്രപൂറും ഗോണ്ടിയും ഇത് രണ്ടും നല്ലപോലെ റൈസ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവാറുണ്ട്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഗോണ്ടിയാണ്. ചന്ദ്രപൂരിൽ നല്ല രീതിയിൽ റൈസ് പ്രൊഡക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ റൈസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഗോണ്ടിയാണ് കേട്ടോ. പിന്നെ മറ്റൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചാബ് എന്നാണ്. പക്ഷെ പഞ്ചാബ് ആക്ച്വലി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് ഇന്ത്യൻ പഞ്ചാബ് അല്ല, പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഹാഫിസാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ് റൈസ് സിറ്റി, അല്ലെങ്കിൽ സിറ്റി ഓഫ് റൈസ് എന്ന്. 90% ഓഫ് ഒരു പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ ഇന്ത്യയിലെ സ്ഥലമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഗോണ്ടിയാണ് കേട്ടോ. ഈ റൈസിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത്. ഈ റൈസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചോറ്, ഒരു മിൻറ്റ്, അതിനിടയിൽ സുനിൽകുമാർ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഒഫ്കോഴ്സ് ആന്ധ്രാപ്രദേശും ഉണ്ട്, പക്ഷെ ആന്ധ്രാപ്രദേശ് പിന്നിലാണ്. ഞാൻ ആ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ മാത്രം എടുത്തല്ല, നമ്മൾ ഇപ്പോൾ റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്, പിന്നെ സിറ്റി ഓഫ് റൈസ് കൾട്ടിവേഷൻ, അങ്ങനെ പല പല പേരിലറിയപ്പെടുന്നു. പക്ഷെ ഞാൻ ചോദിച്ചത് എന്തായിരുന്നു, ചോദ്യം ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞത് റൈസ് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ചോറുണ്ടാക്കാനുണ്ടല്ലോ, പലർക്കും പല രീതിയാണ്. ചിലര് കുക്കറിലിട്ട് ചോറുണ്ടാക്കുന്നവരുണ്ട്, ചിലര് നല്ലപോലെ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ട് അങ്ങനെ തിളച്ച് തിളച്ച് തിളച്ച് ചോറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവാം. പിന്നെ കുറച്ച് പേര് ഇപ്പം റൈസ് കുക്കർ തന്നെ അല്ലാണ്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം റൈസ് ആക്ച്വലി കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ചോറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കുക്ക് ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് കറക്റ്റ് ആയിരിക്കും ഇന്ന അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര വിസില് ഓക്കെ കുക്കറിൽ സെറ്റ്, മറ്റേ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നോർമലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര നേരം വയ്ക്കുക, അങ്ങനെ ഒരു കണക്കുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത് ഒന്ന് മെസ്സേജ് അയച്ചേ 5000 9171 ലേക്ക്.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ്,
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
0: Radio Sino 91.7 FM.

പാട്ട് ടൂയിൽ നിന്ന് നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് മുൻപ് റൈസിനെ കുറിച്ച് പറഞ്ഞു, റൈസ് കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. കുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓജി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുക്കർ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലമീൻ. അത് ശരിയാട്ടോ, നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിങ്ങനെ നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് അതങ്ങനെ വന്ന് അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റൈസ് ഐ മീൻ ഇത് ചോറായതിനു ശേഷം അത് പിന്നെ ഊറ്റിയെടുത്ത് അങ്ങനെ വരുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ റേഷനരി ഉണ്ടല്ലോ, ഈ റേഷനരിയുടെ ചോറിന് മറ്റൊരു ഒരു ഒരു വേറിട്ട ടേസ്റ്റാണ് അത്. എനിക്ക് തോന്നുന്നു റേഷനരി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എപ്പോഴും ആ ഒരു ചോറിൻ്റെ കൂടെ കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഒരു ഒന്ന് മിസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടാവും ചിലപ്പോൾ, അത്രയും ടേസ്റ്റാണെന്നാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ റേഷനരി ഉണ്ടല്ലോ ഇത്തവണ കുക്കറിൽ വെക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റൈസ് സിംഗിൾ ബോയിലിംഗ് പോയിന്റ് ഉള്ള റൈസ് ഉണ്ടാവും, ചിലത് ഡബിൾ ബോയിലിംഗ് പോയിന്റ് ഉള്ള റൈസ് ഉണ്ടാവും. ഈ ഡബിൾ ബോയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റും. പക്ഷെ സിംഗിൾ ബോയിലിംഗ് ആയിട്ടുള്ള റൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് നോർമലി ഉണ്ടാക്കുന്ന പോലെ ഈ പറഞ്ഞ പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കി അതിലേക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്തവണ ഈ പറഞ്ഞ പോലെ റേഷനരി ഓണത്തിനെടുക്കുമ്പോൾ അത് സിംഗിൾ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിവേഗം കുക്കാവും, മാത്രമല്ല ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ചിലപ്പോൾ ചില നമുക്കെപ്പോഴും ആദ്യമായിട്ടൊക്കെ ചോറുണ്ടാക്കാൻ നിരത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ചോറുണ്ടാക്കാൻ അരിയിടും അവസാനം അത് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ അത് വേവത്തില്ല, അങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഇത്തവണ ഇങ്ങനത്തെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് സീ. എനിവേ, ഇപ്പോൾ നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കുക്കിങ്ങിൽ തന്നെ വന്നിട്ടുള്ള ചില മിസ്റ്റേക്കുകളും എനിക്ക് പറയാനായിട്ടുണ്ട്.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
0: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Magdi Madfood Madgood thudangi authentic Arabic cuisine de rizi ariyam call 4001707
2: and
3: Marza Hypermarket be fresh be you visit your nearest store today.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറു
0: പുണ്യവചനങ്ങളിലൂടെ.
1: നിങ്ങൾ പരസ്പരം ഏർ

വെൽക്കം ബാക്ക് ടു ഗദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. നമ്മൾ കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ റൈസിനെ കുറിച്ച് പറഞ്ഞല്ലേ, ആ സമയത്ത് ഉനൈസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞങ്ങൾ റൂമിൽ ചായ ഉണ്ടാക്കുന്ന കെറ്റലിൽ ഉണ്ടാക്കാറുണ്ടെന്ന്. കെറ്റലിൽ വരെ ചോറുണ്ടാക്കാൻ പറ്റൂലേ, അടിപൊളി. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ കെറ്റലിൽ എനിക്കൊന്ന് മാഗി വരെ ഉണ്ടാക്കിയവരുണ്ടാവും, കാരണം ചില സമയത്ത് ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യും, ബാച്ചിലർ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടും എന്തും ചെയ്യും, അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ല, ഏത് സംഭവം വേണേലും നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ള ഒരു ഭയങ്കര വലിയ ഒരു ഒരു ധൈര്യം കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് അവസ്ഥകളാണതൊക്കെ. എന്തായാലും ഈ അവസ്ഥയിലൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരു ഒരു സാധനം പോലും ഉണ്ടാക്കി കാണൂല, പക്ഷെ ഇങ്ങനെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ വന്നിട്ട് ബാച്ചിലർ റൂമിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുന്ന ചില സമയങ്ങളിലോ ഒക്കെ ആയിരിക്കും കുക്കിങ്ങിന് വേണ്ടി കയറുന്നത്. അല്ലെങ്കിൽ ഈവൻ ആരാണെങ്കിൽ പോലും ആദ്യം കുക്കിങ്ങിന് കയറുമ്പോൾ കുറേ അബദ്ധങ്ങൾ പറ്റും. ഈ അബദ്ധങ്ങളില് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന എന്തായിരിക്കും എന്ന് അറിയോ? ഉപ്പ്. ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര വില്ലനാ, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉപ്പ് പോലെ ഇട്ടോണ്ടിരിക്കാൻ നേരത്തെ അതിലേക്ക് അങ്ങ് വീണ് പോകും. അയ്യോ, വീണ് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഓ വലിയൊരു ഒരു ഒരു കടലായിരിക്കും പിന്നെ അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആദ്യം നമ്മൾ കുറച്ചിടും പിന്നെയും കുറച്ചിടും, അത് ഇനി ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടി ഇട്ട് കളയാം, കുറവുള്ള പോലെ തോന്നുന്നു, പക്ഷെ അത് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉപ്പ് കൂടും. ഇങ്ങനെ പല പല സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഉപ്പിടുന്ന സമയത്ത് നോർമൽ ഉപ്പാണെങ്കിൽ ഇവിടുത്തെ ഉപ്പാണ് എനിക്ക് ശീലം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് നാട്ടിലെങ്ങാണും ചെല്ലുമ്പോൾ കല്ലുപ്പ് കാണുമ്പോൾ മക്കളെ ഒരു കണക്കും കിട്ടൂല. ഈ കല്ലുപ്പ് അടിപൊളി സാധനമാണ്, പക്ഷേ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഭയങ്കര പ്രശ്നം വരും. കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്താലേ അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഒരു ഇത് മനസ്സിലാവുള്ളൂ, ഈ എത്ര അളവ് വേണം എന്നുള്ളതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതിൽ തന്നെ ചിലർ ഈ കല്ലുപ്പിന് വെള്ളം ഒഴിച്ച് വയ്ക്കും, ആ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണമെന്നും ഭയങ്കര ഡൗട്ടായി പോകും. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഈ ഉപ്പ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ. ചിലർക്ക് കൈക്കണക്കുണ്ടാവും, ചിലർക്ക് സ്പൂൺ കണക്കുണ്ടാവും, ചിലർക്ക് വെറുതെ എടുത്ത് ഇടൽ പരിപാടിയായിരിക്കും. അങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ അവസാനം ഉപ്പ് കൂടിപ്പോവും. അങ്ങനെ ഉപ്പ് കൂടിയ ഒരു ഭക്ഷണം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വരും. എനിക്കറിയില്ല എന്തുമാത്രം ഉപ്പ് കൂടിയിട്ടുണ്ടെന്ന്, ഞാനല്ല ഉണ്ടാക്കിയ വേറൊരാളെ ഉണ്ടാക്കിയ. പക്ഷേ അതീ പറഞ്ഞ പോലെ ഉറക്കത്തിൻ്റെ ആ ഒരു പീക്കിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ആള് ഒരു തവണ ഇട്ടു, രണ്ട് തവണ ഇട്ടു, അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ട് മൂന്നാമത് ഒന്നും കൂടി ഇട്ടു, അത് കഴിഞ്ഞപ്പോൾ ഉപ്പോട് ഉപ്പായിപ്പോയി. ആ അതെന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. തൈരിലൊന്ന് ഉപ്പിടാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ കഴിക്കണം. സോ നിങ്ങൾക്കും ഇതേപോലെ ഉപ്പ് കൂടിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫണ്ണി സ്റ്റോറി ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയുക 444917 ലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക 500 00 917 ലേക്ക്.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കൂടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ചോക്കോപ്പയുടെ ഒരു മെസ്സേജ്, പാചകം ചെയ്യുമ്പോൾ ഉപ്പ് കൂടുക കുറയുക, അങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം പാചകം ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല, പക്ഷേ ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. ചായ വെക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കുടിച്ചിട്ടുണ്ട്. നല്ല ഉപ്പായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് കൊള്ളാം, അത് കൊള്ളാം. ഈശ്വര, ഞാനും കാണാണെങ്കിൽ അപ്പം തീർന്ന് ആ ചായ അവിടുന്ന് വേറെ എവിടെയെങ്കിലും ഞാൻ ഒഴിച്ചളഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക സമാധാനത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് എന്തെങ്കിലും നല്ല ചായ കോഫിയും കൊണ്ട് വാങ്ങിച്ചു തരാം. എനിവേ, എല്ലാവർക്കും ഒരു കൈക്കണക്കല്ലേ എന്ന് ജാസർ പറയണം. പക്ഷേ ഈ കൈക്കണക്ക് എന്ന് പറയുന്നത് എല്ലാം ഒരു കൈക്കണക്ക് കുറച്ച് പേർക്കേ ഉള്ളൂ കേട്ടോ. ഈ എല്ലാവർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ കൈക്കണക്കിൽ ഉപ്പിടുക മഞ്ഞളിടുക ഇതൊന്നും നടക്കൂല. ഈ കൈക്കണക്കിൽ അല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആ പാത്രത്തോടുകൂടി ആ ഡബയോടുകൂടി തട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. ഐ നോ, പേഴ്സണലി ഐ നോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ പോയി അബദ്ധം പറ്റാറുണ്ട്. എന്തായാലും ഇതിനിടയിൽ ഒരാൾ കഥ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് ആ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. പക്ഷെ വിളിച്ചത് ഓണെയറിലേക്കല്ല, നേരെ തിരിച്ച് ഞങ്ങളുടെ റിസപ്ഷൻ ഫോണിലേക്കാണ്. അപ്പോൾ ആരാണോ വിളിച്ചത് എനിക്ക് പറയാനുള്ളത്, റിയലി സോറി കേട്ടോ, ഞാൻ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വിളിക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അത് റിസപ്ഷനിലേക്കാണ് വിളിച്ചത് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-444-917 ആണ് ഓണെയർ നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ ഉസ്താദ് ഹോട്ടലിലേക്ക് നമുക്കത് പോവാം. നല്ല ബിരിയാണിയുടെ മണം ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓഹ്, വിശക്കുന്നു. അയ്യോ, വിശന്നിട്ടും കാര്യമില്ലല്ലോ, ഉപ്പ് കൂടിപ്പോയ ആ ഒരു ഭക്ഷണം തന്നെ ഞാൻ ഇന്ന് കഴിക്കേണ്ടി വരും. അതാണ് എൻ്റെ അവസ്ഥ.
2: ഇസ് ദുനിയാ മേ അഗർ ജന്നത് ഹേ തോ ബസ് യഹി ഹേ, യഹി ഹേ.

0: 107.7 FM. Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.
2: വെൽക്കം ബാക്ക് ടു ഹോം ഡെലിവറി. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഗതന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM-ൽ നമ്മുടെ ചാനൽ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ. ഓക്കെ, ലുസൈൽ ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഹായ് മിഥുൻ ലാൽ, എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, മെസ്സേജ് അയച്ച് ഈ നമ്പറിലേക്ക് തന്നെ അത് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ലുസൈലാണെങ്കിലും സൽവാർ റോഡിലാണെങ്കിലും വക്രയിലാണെങ്കിലും എവിടെയാണോ നിങ്ങൾ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, വണ്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ഓയിൽ ചേഞ്ചോ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, ബെറ്റർ ഓപ്ഷൻ ഇസ് ഓൾവേസ് വാൽവലിൻ. അപ്പോൾ വാൽവലിൻ്റെ ക്വിക്ക് സർവീസ് സെൻ്ററിലേക്ക് ചെല്ലുക. 7765-5954 എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി ഏകദേശം 100 days ടു ഗോ ആണ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് ഇന്നലെ മുതൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫിഫ U17 വേൾഡ് കപ്പ് ഖത്തറിൽ നടക്കാനായിട്ട് പോകുന്നതിന് ഇനി 100-ൽ കുറവാണ് ആക്ച്വലി ദിവസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. സോ വി ആർ അഗെയിൻ ഗോയിങ് ടു വിറ്റ്നസ് അനദർ ബിഗ് ഇവൻറ്റ് വിച്ച് ഇസ് ഹാപ്പനിങ് November 19 മുതൽ December 13 വരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സമയം പോകുന്നത് മനസ്സിലാവുന്നതല്ലേ, കാരണം ഒന്നാലോചിച്ച് നോക്ക്, ഈ ഒരു 2026 തുടങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞത് ഇവിടെ ഓണത്തിലെത്തി. ഓണം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിലെത്തി, ഇനി ആകെ ക്രിസ്മസും കൂടെ എത്തിയാൽ മതി. അതായത് ഡിസംബറിലെത്തുമ്പോഴത്തേക്ക് കഴിഞ്ഞ് പെട്ടെന്നായിരിക്കും ഇനി സമയം പോകുന്നത്. ഓണം മുതൽ അങ്ങോട്ടേക്ക് ഓണപ്പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കുറച്ച് എന്താ പറയുക, ബിസി ആയിട്ടിരിക്കുന്ന സമയം കൂടിയായിരിക്കും. സോ ഈ ഒരു ടൈമിൽ ഇനി സമയം പോകുന്നതേ അറിയില്ല. ഇനിയിപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം. ഈ നാട്ടിൽ നിന്നും ഇപ്പം ഓൾറെഡി വെക്കേഷന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് സമയം പോകുമ്പോഴത്തേക്കും സങ്കടമാവും തിരിച്ചു വരാനായിട്ട്. അത് വേറൊരു പ്രശ്നം. എനിവേ, ആ ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോൾ നല്ലൊരു പാട്ട് വെച്ച് തരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ഫസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി.
0: You are listening to Radio Sono 91.7 FM.

വെൽക്കം ബാക്ക്. നല്ല ചൂടല്ലേ? ചൂടത്ത് നല്ല പോലെ വെള്ളം കുടിക്കണം, നല്ല പോലെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം. ഹൈഡ്രേറ്റ് ആവാത്തതിന്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഞാൻ രാവിലെ അനുഭവിച്ചു. അതുകൊണ്ട് പറയാണ്, നല്ല പോലെ ഹൈഡ്രേഷൻ മസ്റ്റ് ആണ് കേട്ടോ. ഈ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വെയിലത്തൊക്കെ നടന്ന് ഈ പൊടിയൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ മുഖത്തിന് വേണ്ടി ചെയ്യാറുണ്ടോ? വെറുതെ പോയിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകി അല്ലെങ്കിൽ നേരെ കുളിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സമാധാനം കിട്ടും, ശരിയാണ്. പക്ഷേ ഈ ഒരു വെയിലത്ത് നടക്കുന്നത് കൊണ്ട് നല്ല പോലെ ടാൻ വരാനും ഒക്കെ തന്നെ ചാൻസസ് കൂടുതലാണ്. കുറേയും കൂടി പുറത്ത് എപ്പോഴും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ടാൻ റിമൂവൽ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കിൽ 1 or 2 times എങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളുണ്ട്, നമ്മുടെ വീട്ടിലെ DIY മാസ്കുകൾ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ആക്ച്വലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു മാസ്ക് പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള രഞ്ജുവിൻ്റെ ഒരു വലിയൊരു ഒരു ബിഗ് സീക്രട്ട് മാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ

തക്കാളി, എനിക്ക് ഈ തക്കാളി എന്ന് പറയുന്ന സംഭവം അടുത്തൂടെ പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ തക്കാളി യൂസ് ചെയ്യാണ്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് എങ്ങനെയാണ് ആക്ച്വലി യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, തക്കാളിയുടെ നീര് നന്നായിട്ട് എടുത്തിട്ട് ആ നീരിലേക്ക് ഒരു ലേശം കോഫി പൗഡർ ഇടുക. കോഫി പൗഡർ ഇട്ടാൽ കോഫി പൗഡർ അതിനകത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റായി വരണം. എന്നിട്ട് അതിലേക്ക് ഒരു പൊട്ടറ്റോ എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ മുഖത്തിനൊക്കെ അടിപൊളി സാധനമാണ്, നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും ഒരു ഭയങ്കര ഒരു നല്ല ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ് ഈ പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ പൊട്ടറ്റോ എടുത്തിട്ട് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് അത് ഒരു തുണിയിലേക്ക് ഇങ്ങോട്ട് ആക്കി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ആ ഒരു ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതും ഈ തക്കാളിയുടെ നീരും അതിൻ്റെ കൂടെയുള്ള ഈ കോഫി പൗഡറും കൂടി ഇട്ടിട്ടുള്ള ഈ ഒരു മിക്സ് എല്ലാം കൂടി സെറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തേക്കരുത്, അതിലേക്ക് ലേശം കടലമാവിട്ടിട്ട് അതൊരു ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് ആക്കുക. ഈ ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് നേരെ മുഖത്തിട്ടതിന് ശേഷം പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് ബെറ്റർ. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് മുഖത്തേക്ക് തേക്കുക, ഒന്ന് സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു 20 മിനിറ്റ് വെച്ചേക്കുക, ലേശം വാം വാട്ടറിൽ മുഖം കഴുകുക. സിമ്പിൾ, പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൊട്ടറ്റോ അടിച്ചരിച്ചെടുക്കണം, അത് മാത്രം ഒരു സീനുള്ളൂ. അല്ലാണ്ട് അടിപൊളി സാധനമാണ്. അപ്പോൾ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക്, ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് വേണം എന്ന് തോന്നുന്നവർക്ക് ഇതെന്തായാലും ഹെൽപ്ഫുൾ ആകും. അതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ദാ ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി എന്തായാലും അടിപൊളിയായിട്ടുള്ള ക്ലാസിക് സോങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. ഇപ്പോൾ പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 44 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓ, എന്തൊരു ചൂടല്ലേ. അപ്പോൾ ഈ ചൂടത്തും നിങ്ങളുടെ ഹെൽത്തും അതുപോലെ തന്നെ ബ്യൂട്ടിയും എല്ലാം ടേക്ക് കെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നരൻ സിനിമയിലെ പാട്ടിലേക്ക് പോകുന്നു. അഷ്ടമിയായിരുന്നു ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: FM, Qatar's favorite radio station.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മാറ്റിനി ക്ലാസിക്സിലെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇനിയിപ്പോ സിനിമാ വിശേഷങ്ങളിലേക്കുള്ള സമയമാണ്, സിനിമയുടെ നേരമാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ഇതാ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് ആനദിനമാണ്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് മോർണിംഗ് സവാരിയിൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചു, സിനിമയും ആനയും നല്ല കണക്ഷൻ ഉണ്ടല്ലേ. നമ്മളുടെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആനക്കഥകൾ കണക്റ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ആന എന്ന പേരിൽ തന്നെ ഒരു മലയാളം സിനിമയുണ്ട് കേട്ടോ. അത് 1983 റിലീസായ സിനിമയാണ്. പി ചന്ദ്രകുമാർ, അദ്ദേഹമായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. മധു, ക്യാപ്റ്റൻ രാജു, എം ജി സോമൻ, ശ്രീവിദ്യ, സുകുമാരി, ജഗദീഷ് ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് താരങ്ങൾ അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു ആന എന്ന് പറയുന്ന ചിത്രം. ആ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് വേറൊരു ചിത്രം കൂടി എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ സിനിമയുടെ കഥയുടെ ഒരു ചെറിയ പോർഷൻ ഞാൻ പറയാം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പം ആ സിനിമയുടെ പേര് വരാൻ സാധ്യതയുണ്ട്. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയാണിത്. ഈ സിനിമയുടെ ഒരു കഥ ഇങ്ങനെയാണ് വരുന്നത്. അയ്യപ്പൻ നായർ എന്ന് പറയുന്ന വ്യക്തി സർക്കസിലെ ആനയെ വാങ്ങുന്ന രസകരമായിട്ടുള്ള ഒരു സംഭവം, അത് ഒരു സിനിമയിൽ നമ്മൾ കണ്ട് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അത് ഏത് സിനിമയാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണേ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917 evening. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
0: Qatar's Arabic Mandi's best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de riji ariyam. Call 4000 1707.
3: And
1: Marza Hypermarket, be fresh, be you. Visit your nearest store today.
4: This is Matine Marsha.
1: Radio Suno 91.7 FM.
5: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar.
5: And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സിനിമയിലെ ആനക്കഥകളുമായിട്ടാണ് ഇന്ന് മാറ്റിനി മാഷപ്പ് ഉള്ളത്. ഞാനീ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും എത്ര പെട്ടെന്നാണ് സിനിമയുടെ പേര് അയച്ചു തന്നത്. അതാണ് ചില സിനിമകൾ അങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന ചില ചിത്രങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേര് പറയേണ്ട ആവശ്യമില്ല. കഥാപാത്രത്തിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, ചിത്രം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തും. അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ് എല്ലാവരുടെയും ഉത്തരം വന്നത്. നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, അയ്യപ്പൻ നായർ അദ്ദേഹം ഒരു ആനയെ വാങ്ങിക്കുന്ന ആ ഒരു സ്റ്റോറി നമുക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു സിനിമയാണ്. ആ സിനിമയുടെ പേര് ആരുടെയിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും മെസ്സേജുകൾ അയക്കാം 5000097 എന്ന നമ്പറിലേക്ക്. നമ്മുടെ മലയാള സിനിമയിലെ ആനക്കഥകൾ നോക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമാണ് ഇന്ന് രാവിലെയും നമ്മളത് മെൻഷൻ ചെയ്തു, പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമ. അനിൽ ബാബുവിന്റെ സംവിധാനത്തിൽ ജയറാം, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, മോഹിനി ഇവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 99 റിലീസായ ചിത്രമായിരുന്നു പട്ടാഭിഷേകം. ആ സിനിമയിൽ ഏറ്റവും അധികം കൈയടി നേടിയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു ആനക്കുട്ടി തന്നെയായിരുന്നു. അന്നും അത് ഭയങ്കര കൗതുകമായിരുന്നു. ഇന്നും നമ്മൾ ആ സിനിമേനെ ഓർത്തിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ഒരു ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ ആനക്കുട്ടി കൂടിയാണ്. അന്ന് പട്ടാഭിഷേകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ആനയ്ക്ക് 2.5 വയസ്സായിരുന്നു അത്രേ പ്രായം. ഇനി അതുപോലെ ഓർമ്മയിലേക്ക് വരുന്ന മറ്റൊരു ചിത്രം ആനച്ചന്തം എന്ന് പറയുന്ന സിനിമയാണ്. അതും ജയറാം, രമ്യ നമ്പീശൻ, സലീം കുമാർ അവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു ആനച്ചന്തം. ആനച്ചന്തത്തിലെ ഒരു പാട്ട് തന്നെ ഇനി കേട്ടാലോ. മാറ്റിനി മാഷപ്പിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സിനിമയിലെ ആനക്കഥകളെ കുറിച്ചാണ് ഇന്ന് ഇങ്ങനെ സംസാരിച്ചു വരുന്നത് മാറ്റിനി മാഷപ്പിൽ. ഈ സമയത്ത് എന്റെ ചോദ്യത്തിന് മറുപടി എല്ലാവരും പെട്ടെന്ന് അയച്ചു തന്നു കേട്ടോ. അയ്യപ്പൻ നായർ ആന വാങ്ങുന്ന സിനിമ അല്ലെങ്കിൽ ആ ഒരു കഥ വരുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചപ്പം എത്ര പെട്ടെന്നാണ് സിനിമയുടെ പേര് നമ്മുടെ മനസ്സിലേക്ക് വന്നതല്ലേ? ഗജകേസരി യോഗം. ഇപ്പോഴും അത് കാണുമ്പോഴും അല്ലെങ്കിൽ ആ സിനിമയിലെ മാമുക്കയുടെ കഥാപാത്രമാണെങ്കിലും മുകേഷ്, ജഗദീഷ്, അങ്ങനെ എല്ലാവരുടെയും കഥാപാത്രങ്ങൾ അടിപൊളി, ഇന്നസെന്റ് ഏട്ടൻ, എല്ലാവരുടെയും കഥാപാത്രങ്ങൾ അടിപൊളി കഥാപാത്രങ്ങളാണ്. കെ പി എസ് സി ലളിത, അപ്പൊ ആ സിനിമ നമ്മൾ മറക്കില്ല. അപ്പൊ ഗജകേസരി യോഗം മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആനക്കഥകളിൽ ഒന്ന് തന്നെയായിരുന്നു. ഹിന്ദി അറിയുന്ന ആനയെ പഠിപ്പിക്കുന്ന ആ ഒരു പോർഷനൊക്കെ നമുക്ക് ഇപ്പോഴും കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരുന്ന ഒരു ഭാഗമൊക്കെയാണ്.

0: തെറ്റുട്ടോ.
1: ആ സിനിമയിലാണ് ഇന്നസെന്റ് ഏട്ടൻ ആദ്യമായിട്ട് പാട്ട് പാടി അഭിനയിക്കുന്നത്. അതിനെ കുറിച്ചൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ആനേനെ മലയാളം പഠിപ്പിക്കാനുള്ള അയ്യപ്പൻ നായർ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ശ്രമങ്ങളും അല്ലെങ്കിൽ ആനയോടുള്ള സ്നേഹവും ആനയെ ചട്ടം പഠിപ്പിക്കുന്നതും ഒക്കെ ഈ സിനിമയിൽ ആ പാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. പാട്ടായിട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പാട്ട് ആദ്യം വേറൊരാളെ കൊണ്ട് വെച്ച് പാടിപ്പിക്കുക എന്നുള്ളതായിരുന്നു സിനിമയിൽ ഉള്ള ആളുകളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നസെന്റ് ഏട്ടൻ ഈ സിനിമയിൽ അയ്യപ്പൻ നായരായിട്ട് തകർത്തങ്ങട അഭിനയിച്ചല്ലോ. അപ്പൊ അത് കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ ആ പാട്ട് വന്നാൽ പാട്ട് വന്നോട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് സംവിധായകൻ എത്തുന്നു. അങ്ങനെ ആ പാട്ടിനിടയ്ക്ക് ചില സംഭാഷണങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവരാ പാട്ട് സെറ്റ് ചെയ്യുകയാണ്. ഈ പാട്ടിനെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജോൺസൺ മാഷും എഴുതിയിട്ടുള്ളത് കൈതപ്രോ ആണ് കേട്ടോ. അപ്പൊ ആ പാട്ട് തന്നെ കേട്ടാലോ. ഇനി മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മേഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിനിമയിലെ ആനക്കഥകളെ കുറിച്ച് സംസാരിച്ചു വരുന്ന സമയമായിരുന്നു. നമ്മള് ഗജകേസരി യോഗം സിനിമയുടെ വിശേഷങ്ങളും പാട്ടിനെ കുറിച്ചും ഒക്കെ തന്നെ അറിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് തമിഴിലും ഉണ്ട് കേട്ടോ, കുംകി എന്ന് പറയുന്ന മൂവി. കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോളൂ, നല്ലൊരു സിനിമയാണ്. പ്രഭു സോളമൻ ഡയറക്ട് ചെയ്ത മൂവിയാണ്. അറിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് തമിഴിലും ഉണ്ട് കേട്ടോ, കുംകി എന്ന് പറയുന്ന മൂവി. കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോളൂ, നല്ലൊരു സിനിമയാണ്. പ്രഭു സോളമൻ

എന്ന് പറയുന്ന ചിത്രം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സിനിമകളും കഥകളും ഉണ്ട്. അപ്പം ഞാൻ മെൻഷൻ ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സിനിമകളുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുംകിയിലെ പാട്ട് തന്നെയാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒപ്പം ഈ ഒരു മണിക്കൂറിൻ്റെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഗുഡ് ആഫ്റ്റർനൂൺ ലിസണേഴ്സ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 2:31 സെക്കൻഡും ആവുമ്പോൾ സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി. And yes, at this point of time, നമുക്ക് പുതിയ സിനിമകളുടെ ചർച്ചകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. പെട്ടെന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ആ കൂട്ടത്തിൽ ദേ ഇനിയിപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഈ വീക്ക് കാണാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ ലിസ്റ്റൊക്കെ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000997 ഇന്ന് 12 August ബുധനാഴ്ച ദിവസം. ഇനി ഒരു ദിവസവും കൂടെ കഴിഞ്ഞാൽ, ഒരു ദിവസം കഴിയേണ്ട ആവശ്യമില്ല, നാളെ ഈവനിങ് തൊട്ട് തന്നെ നമ്മുടെ സിനിമാമോഹങ്ങളും അതേപോലെ തന്നെ കുറേയധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആയിട്ട് റിലീസ് ആകുന്നുണ്ട്. ആ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഓഫ് കോഴ്സ് എല്ലാത്തിലോട്ടും പോകുന്നതിന് മുന്നേ ആയിട്ട് പതിവായിട്ട് പറയുന്ന ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആരോഗ്യം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകണ്ട കേട്ടോ. യെസ്, ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഐ എം റൈറ്റ് ഹിയർ വിത്ത് യു ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോനോ 91.7 FM. സപ്തമശ്രീ തസ്കരാഹ എന്ന സിനിമയിലെ ഗാനം കമ്മിങ് അപ്പ്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
5: മോർണിംഗ് സവാരി,
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ്.
7: പുണ്യവചനങ്ങളിലൂടെ സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
8: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
9: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമല്ലല്ലോ, മാച്ചിനി മാഷപ്പിൻ്റെ സമയമാണ്. എന്താണ് 917 ഈവനിങ്സിലോട്ടൊക്കെ പോയത്? പെട്ടെന്നൊരു ആവേശം. ആവേശമല്ല, ഇവിടെ സിനിമയുടെ ആവേശമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നാളത്തെ ഒരു ദിവസം ദാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യലി ഒരു പ്രീ ബുക്കിംഗ്, സിനിമയുടെ ടിക്കറ്റുകൾ പ്രീ ബുക്ക് ചെയ്യാനായിട്ട് സൂര്യയെ നായകനാക്കി ഹിറ്റ് തെലുങ്ക് സംവിധായകൻ വെങ്കി അഡ്ലൂരി ഒരുക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം വിശ്വനാഥ് ആൻഡ് സൺസ്. ആ ചിത്രത്തിൻ്റെ ട്രെയിലർ കാണാത്തവർ ഒന്ന് പോയി കാണേണ്ടതാണ്. വൈ? ബിക്കോസ് യൂട്യൂബിൽ അത്രമാത്രം ഹിറ്റായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിലർ. അതിമനോഹരമായിട്ട് തന്നെ അതിൽ ഓരോ സെൻറ്റൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മമിത ബൈജുവിനെ, എനിക്ക് ശരിക്കും സൂര്യയുടെ ആക്ടിങ്, വി നോ ഹീസ് എ വണ്ടർഫുൾ ആക്ടർ, പക്ഷേ മമിതയുടെ ആ ഒരു ചില രീതിയിലെ ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെ ഈവൻ ട്രെയിലറിൽ പോലും അത്ര സ്ട്രൈക്കിംഗ് ആണ്. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും, ഗംഭീരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സിനിമ എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലായി വരുന്നുണ്ട്. എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് തമാശ നിറഞ്ഞ ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയായിരിക്കും വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന മൂവി നമ്മുടെ അരികിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ചിത്രത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വിശേഷങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളെ രാവിലെ മുതൽ നാട്ടിൽ ടിക്കറ്റ് വിൽപ്പനയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വിൽപ്പന ആസ് ഇൻ ഓൺലൈനായിട്ട് പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. 14th August 14th ചിത്രം എൻറ്റയർലി ആഗോളതലത്തിൽ തന്നെ റിലീസിന് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം ഗംഭീര ഹിറ്റാവട്ടെ അല്ലേ? സ്പെഷ്യലി അതിലൊരു മലയാളി എലമെൻ്റ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷത്തിന് ഒരു ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ ഡബിൾ ദ ഹാപ്പിനെസ് ആണ് ആ ഒരു ഹാപ്പിനെസ്. എത്രത്തോളം ഇനി അതിൻ്റെ സക്സസ് റേറ്റിലേക്ക്, ആ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാൻ പോലെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിസ് വണ്ടർഫുൾ മൂവി. 14th August 2026 വേൾഡ് വൈഡായിട്ട് റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രം. ആൻഡ് നാട്ടിൽ നാളെ മുതൽ പ്രീ ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ. നമുക്ക് ഡയറക്റ്റായിട്ട് പോയി കാണാം, തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ ആ ഒരു ചിത്രം കാണണം. ബിക്കോസ് ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവും. കാണാത്തവർ പെട്ടെന്ന് യൂട്യൂബിൽ പോയി ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കാണാനായിട്ട് മറക്കണ്ട. ചിത്രത്തിൻ്റെ പേര് വിശ്വനാഥ് ആൻഡ് സൺസ്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, സൂര്യ സാറിൻ്റെ തന്നെ ഒരു വലിയ അടിപൊളി ഹിറ്റ് സോങ്ങിലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സഫാരി ഓണം സമ്മാനമോണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: Brought to you by Safari, world class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: 91.7 FM.
1: ദാദാ സാഹിബ് എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ ദാ കേട്ടുകൊണ്ടിരുന്ന സമയം. ഇനി നമ്മൾ പോകുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു കൂട്ടായ്മ. ശരിക്കും പല സിനിമകളും തന്നെ ഈ സിനിമ ആക്ടേഴ്സ് ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഡെയിലി കാണുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ പല പല ഷൂട്ടിംഗ് ലൊക്കേഷൻസിലായിട്ട് കാണാറുണ്ട് എന്നൊക്കെ. എങ്കിൽ പോലും ഇവരുടെ ഒരു കൊളാബറേഷൻ പല സിനിമകളിലും തന്നെ നമ്മൾ നോക്കിക്കണ്ടാൽ 10, 15, 18 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ചില ആക്ടേഴ്സ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ചിത്രം ഹൈ വാൻ ഇറങ്ങാൻ പോവുകയാണ്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് സെയ്ഫ് അലി ഖാൻ ആൻഡ് അക്ഷയ് കുമാർ വീണ്ടും ഒന്നിക്കുന്നത് ഒരൊറ്റ ചിത്രത്തിൽ. അപ്പം എന്തായാലും ഈ ചിത്രത്തിന് ഇത് മാത്രമല്ല പ്രത്യേകത, ദേർ ഇസ് എ മലയാളി ടച്ച് ടു ഇറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് സംവിധായകൻ പ്രിയദർശൻ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ ടീസർ ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൈ വാൻ എന്ന ചിത്രത്തിൻ്റെ ആ ഒരു ടീസർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യൂട്യൂബിൽ കയറി ആ ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൈൻഡ് ഓഫ് വില്ലൻ എന്താണ് ഫിഗറും കാര്യങ്ങളും ഒക്കെ തന്നെ ഞെട്ടിക്കാനായിട്ട് നമ്മളെ സെറ്റാക്കുകയാണ് എന്നുള്ള ടീസറാണ് ഇപ്പോൾ ദാ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഞെട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു ടീസർ തന്നെയാണ്. ഇഫ് യു ഹാവ് നോട്ട് സീൻ ദ ടീസർ, ജസ്റ്റ് ആ ഒരു ടീസർ ഒന്ന് കാണാനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്നു. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനിയിപ്പോൾ വീക്കെൻഡ് ഡേ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡ് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നാളത്തെ ദിവസം ആ ഒരു സെറ്റിങ്ങിലായിരിക്കും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കേണ്ട സമയം. ആൻഡ് ഓഫ് കോഴ്സ് 917 ഈവനിങ്സിൽ നമുക്ക് കേട്ടുമുട്ടാം. അപ്പോഴത്തേക്കും ദാ ഇപ്പോൾ ഒരു ചെറിയ ചിന്ന ടാറ്റ ബൈ ബൈ പറയുന്നു. സന്ദീപ് ആണ് കൂടെ ഉണ്ടായിരുന്നത്. മാറ്റിനി മാഷപ്പൽ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെട്ടം സിനിമയിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മങ്ങി വരുന്നുണ്ടല്ലേ. ഈവനിങ് സമയം ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അഷ്ടമിയാണ് കേട്ടോ. മാറ്റിനി മാഷപ്പിന്റെ സമയമാണ്. എന്തായാലും വെനസ്ഡേ ഓഗസ്റ്റ് 12-ാം തീയതി ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിവിടെ ചർച്ച നടക്കുമല്ലോ, അതേപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ പെട്ടെന്നായി ആലോചിച്ചത്, അയ്യോ ഇത്തവണ ഏറ്റവും വലിയ ഓണത്തിന്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ അതായത് ഏകദേശം 25 വർഷത്തെ ഒരു കരാറിന് ശേഷം ഇത്തവണ ഓണത്തിന് TVയിൽ വല്യേട്ടൻ സിനിമ ഉണ്ടാവില്ല അത്രേ. അതും കൈരളി TVയിൽ വല്യേട്ടൻ ഇല്ലാതെ എന്തൊരു ഓണാഘോഷം എന്നാണ് മിക്ക ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് കേട്ടപ്പോൾ തോന്നിപ്പോയത്.

ഈ ഒരു സിനിമ ഒരു വല്ലാത്തൊരു ഒരു ഫീല് നൽകുന്ന സിനിമയാണ് അല്ലേ? കാരണം ഷാജി കൈലാസിന്റെ സംവിധാനത്തിലെ രഞ്ജിത്ത് തിരക്കഥ എഴുതിയിട്ടുള്ള 2000 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു വല്യേട്ടൻ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച മാസ് ആക്ഷൻ കുടുംബ ചിത്രം മാത്രമല്ല നമ്മുടെ ഒരു ഒരു ഒരു സ്വന്തം ഓണം സ്പെഷ്യൽ, അല്ലെങ്കിൽ നമുക്കെപ്പോഴും ഓണസമയമാകുമ്പോൾ വല്യേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് അതിൻ്റെ ഒരു റീച്ച് കൈരളി ടി വി എത്തിച്ചത് അല്ലേ? അത് എപ്പോഴും നമ്മുടെ ഒരു കുട്ടിക്കാലം ഓർക്കുമ്പോൾ അത് തന്നെയായിരിക്കും മിക്ക ആൾക്കാർക്കും പറയാനും ഉണ്ടാവുക. കുടുംബമായിട്ട് അങ്ങനെ ഇരുന്ന് കാണാൻ സിനിമകൾ കാണാൻ ഏതൊക്കെ ഉണ്ടാവും ഓണത്തിൻ്റെ ടി വിയിൽ നിന്ന് നോക്കുമ്പോൾ, എന്തായാലും ഇത് കൈരളി ടി വിയിൽ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ഒരു ശീലമായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഇപ്പോൾ ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു പുതിയ ന്യൂസ് ലൈക്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ഓവർ, ആ ഒരു കരാർ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഇത്തവണ ഓണത്തിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് മാവേലി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വല്യേട്ടൻ ഇല്ലാതെ പറ്റില്ല പറ്റില്ല പറ്റില്ല. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നി. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ചിലപ്പോൾ അവർക്ക് പുതിയ സിനിമകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിരിക്കും, റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. കാരണം ഇത്രയും വർഷമായിട്ടല്ല ഓണത്തിന് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വല്യേട്ടൻ ബേസിക്കലി ഇല്ല എന്ന് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഈവൻ വല്യേട്ടൻ വന്നോട്ടെ വരാതിരിക്കട്ടെ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് സ്ഥിരമായി ഈ കാണുന്ന വല്യേട്ടൻ സിനിമയോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഏതാ വരാറുള്ള നരസിംഹം വരാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ ചില സിനിമകൾ ഉണ്ടാവും. അപ്പം ഈ ഒരു ഓണസമയത്ത് ടി വിയിൽ ആ പണ്ടത്തെ പോലെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഏത് സിനിമയാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് അക്കോർഡിംഗ് ടു യു കാണാൻ പറ്റിയൊരു സിനിമ? എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുന്ന സമയമാണല്ലോ ഈ ഇതെന്ന് പറയുന്നത്, ഓണസമയം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പം ആവേശം അടിപൊളിയായിരിക്കും അല്ലേ? അതങ്ങനത്തെ ഒരു ഒരു രസമായിട്ടിരുന്ന് ചിരിച്ച് അടിപൊളിയായിട്ട്, പുതിയ സിനിമ കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഏത് സിനിമ തോന്നുന്നോ നോക്കിയിട്ട് പറയൂ. പണ്ടത്തെ സിനിമകളാണെങ്കിൽ അത് നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് കയറ്റാം. ഓണസമയത്ത് ടി വിയിൽ കാണാൻ പറ്റുന്ന, എല്ലാവർക്കും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു ടോപ്പ് ഫേവറേറ്റ് ഒരു 5 സിനിമ പറഞ്ഞോ, പറ്റുന്ന 5 പറഞ്ഞോ. പറയേണ്ടത് 5000 9171 ലേക്കാണ് കേട്ടോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.
0: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha, brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: up-to-date update brought to you by Sky Jewelry. Sky Jewelry, now open at Safari Mall, Abu Hamur.
1: ഗോൾഡ് റേറ്റിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം ചെറുതായിട്ട് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. സോ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് 24 carat ഗോൾഡ് 531.50 കത്തറിയാൽ, 22 carat ഗോൾഡ് 490 കത്തറിയാൽ, 21 carat ഗോൾഡ് 464 കത്തറിയാൽ, 18 carat ഗോൾഡ് 401 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്, പുറത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അതിൻ്റെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വല്യേട്ടൻ സിനിമ ഇത്തവണ ഓണത്തിന് ഉണ്ടാവില്ല നമ്മുടെ ടി വിയിലെന്ന് പറയുന്നു, പ്രത്യേകിച്ച് കേരളി ടി വിയിൽ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വിയിൽ കാണാൻ പറ്റുന്ന, ഓണസമയത്തൊക്കെ ഇരുന്ന് കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ. ആവേശം പറഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് പേര് ആവേശത്തിന് വോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചില സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയൂ. എനിക്ക് അതിനിടയിൽ കിട്ടിയ ഒരു സിനിമയാണ് മാമ്പഴക്കാലം. മാമ്പഴക്കാലം ഈ പറഞ്ഞ പോലെ അതേപോലെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോന്നോട്ടെ 5000917 ലേക്ക് 5000917 ലേക്ക് മെസ്സേജ് ഇട്ട് അയച്ചു കിട്ടും.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഓണം സമയത്ത് എല്ലാവരുമായിട്ട് ഇരുന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന ടി വിയിൽ കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മളിങ്ങനെ വല്യേട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നീതുവിന്റെ മെസ്സേജാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെസ്സേജ്. ദേവാസുരം, വെട്ടം, നാടോടിക്കാറ്റ്, മേലേ പറമ്പിലെ ആൺവീട്, കാക്കക്കുയിൽ, അടിപൊളി, എല്ലാം നല്ല രസമുള്ള സിനിമകളാണ്. എല്ലാം വീണ്ടും ഇരുന്ന് കാണാൻ പറ്റുന്ന, ഇങ്ങനെ ഒരു സമയത്ത് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഞാൻ വെട്ടമൊക്കെ എത്ര വേണം വീടേലും കണ്ടോളൂ, അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ അതിനോടൊപ്പം കുറച്ച് പുതിയ ലിസ്റ്റും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. വരനെ ആവശ്യമുണ്ട്, ഓക്കെ, ജൂൺ, ഓക്കെ, അങ്ങനത്തെയൊക്കെ സിനിമകൾ കാണാനും രസമായിരിക്കാം. ഒഫ്കോഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. ആശകളായിരം, ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് എത്രയൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർക്ക്, ഇപ്പോൾ കുട്ടികൾക്കല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ കാണാൻ ദേവാസുരവും വെട്ടവും നാടോടിക്കാറ്റും കാക്കക്കുയിലും മേലേപ്പറമ്പിലാണ് വീടും പിന്നെ ഏതാണ്, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അങ്ങനെ സിനിമകളായിരിക്കും ചിത്രം. ചിത്രം പക്ഷെ ലാസ്റ്റ് എത്തുമ്പം സങ്കടമായി പോകുന്നതാണ് പ്രശ്നം. അങ്ങനത്തെ സിനിമകൾ തന്നെയായിരിക്കും ഇഷ്ടം. എന്തായാലും ലിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഓണസമയത്ത് വല്യേട്ടനില്ല എന്ന് പറയുന്നത് തന്നെയാണ് സങ്കടം. കുഴപ്പമില്ല, എന്തായാലും ആ ലിസ്റ്റിലേക്ക് ഇനിയും ആർക്കെങ്കിലും വേറെ സിനിമകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയൂ കേട്ടോ. 5000917 ലേക്ക്.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേ നീ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാനെന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: Hi everyone, this is Hari Charan here.
6: You're listening to Radio.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

രാജമാണിക്യം കൂടി ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. മാറ്റിനി മാഷപ്പിൽ നമ്മൾ ഓണസമയത്ത് കാണാൻ പറ്റുന്ന സിനിമകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആ ലിസ്റ്റിൽ നിന്നും വല്യേട്ടൻ, അതും കൈരളി ടിവിയിൽ വരുന്ന വല്യേട്ടൻ ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ രാജമാണിക്യം ഇപ്പൊ വന്നു. പിന്നെ കുറച്ചു മുമ്പ് ദേവാസുരവും വെട്ടോ നാടോടിക്കാറ്റും മേലേപ്പറമ്പിൽ ആൺവീടും കാക്കക്കുയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ തന്നെ പുലിവാൽ കല്യാണം മെസ്സേജ് അയച്ച ഒരാളുണ്ട്. അടുത്തത് ഏതാണ്? കല്യാണരാമൻ. ആ അതും ശരിയാണ്, അതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. മീശമാധവൻ, ഞാൻ വിചാരിക്കുകയായിരുന്നു എന്താണ് മീശമാധവൻ വരാത്തേത്. ഈ സിനിമകളൊക്കെ നമുക്ക് ആ സമയത്ത് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഓണക്കാലം സിനിമകൾ, അത് ഈ പറഞ്ഞ പോലെ പഴയ സിനിമകൾ ഇരുന്ന് ടി വിയിൽ കാണാനാണെങ്കിലും പുതിയ സിനിമകൾ ഇറങ്ങുന്ന കാണാനാണെങ്കിലും മലയാളികൾക്ക് ഒരുപാടുണ്ടല്ലോ. പുതിയ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഖലീഫയുണ്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഉണ്ട്, അതിനിടയിൽ നയൻതാരയുടെ ഒരു ഹായ് സിനിമയുണ്ട്, സൂര്യയുടെയും മമിതയുടെയും സിനിമ ഇറങ്ങുന്നുണ്ട്, വിശ്വനാഥൻ സൺസ്, പിന്നെ വേറെ ഏത് സിനിമയുള്ളത്, ആ ഐ ആം ഗെയിം ഇറങ്ങുന്നുണ്ട് ദുൽഖറിന്റെ. അഞ്ചെണ്ണം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? പിന്നെ തുടക്കം ഓഫ്കോഴ്സ് റണ്ണിങ്ങിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അഞ്ച് ആറ് ആറ് സിനിമ അല്ലേ, ഏതോ എവിടേക്കോ ഞാൻ മിസ്സായി പോയ പോലെ. കാരണം ടോക്സിക് സിനിമ ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ഗീതു മോഹൻദാസിന്റെ ഡിറക്ഷനിലുള്ള സിനിമ. അങ്ങനെ സിനിമകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതെങ്കിലൊക്കെ ഇനിയും ചിലപ്പോൾ ഉണ്ടാവും ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. ഈ സിനിമകളൊക്കെ ഇങ്ങനെ പോയി കണ്ടു തീർക്കൂലേ, അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മിഥുനം കൂടി ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് ടി വിയിൽ കാണാൻ പറ്റുന്ന സിനിമയിൽ. ശരിയാണ് മിഥുനം, അതൊരു രസമുള്ള സിനിമ, ഇങ്ങനെ കണ്ടിരിക്കാൻ രസമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പവിത്രവും പറയും, അതും കാണാൻ പറ്റും. അങ്ങനെ സിനിമകളുടെ ലിസ്റ്റ് പോകുന്നു. അപ്പോൾ എന്തായാലും തൽക്കാലം എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി സന്ദീപ് ജോയിൻ ചെയ്യും 917 ഈവനിങ്സിൽ. നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. നാളെ മുതൽ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ ഏതാന്നൊക്കെ നാളെ പറയാട്ടോ. ടാറ്റാ, ബൈ ബൈ എവരിവൺ, ടേക്ക് കെയർ, സീ യു. അപ്പോൾ നമുക്കിനി എന്തായാലും വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം പോവാണ്. അപ്പം നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് വേണം വീട്ടിൽ കയറാനായിട്ട്. എത്ര ചൂട് പുറത്തുണ്ടെങ്കിലും നമുക്ക് ചായ കിട്ടാതെ ഈവനിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല. അതാണ്. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ടാറ്റാ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് എൽഇഡി ടിവി, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലിസ്നേഴ്സ്, അടിപൊളി ഒരു ഗുഡ് ഈവനിങ് വിഷസ് ദാ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 12 ബുധനാഴ്ച ദിവസം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓൺ 917 ഈവനിങ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 4:15. ഏറ്റവും മനോഹരമായ മറ്റൊരു ഈവനിങ് ടൈം. ശരിക്കും വീക്കെൻഡൊക്കെ വരാൻ പോകുന്നു, അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീക്കെൻഡ് പ്ലാൻസ് മനസ്സിലുണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ ഇങ്ങനെ ഒരു ലിസ്റ്റാക്കി നാളത്തെ ദിവസം എന്തായാലും ഡിസ്കഷനിലോട്ടൊക്കെ വരും. ബട്ട് ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റ്സും ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഗെയിമും ഒക്കെ ആയിട്ട് ആസ് യൂഷ്വൽ ഇങ്ങനെ മുന്നോട്ട് പോകാം. ആ കൂട്ടത്തിൽ വളരെയധികം ഇന്ന് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യമൊക്കെ പറയുന്നതിന് മുന്നേ ഐ റിയലി ഹാവ് ടു ഗെറ്റ് ദോസ് മെസ്സേജസ്. ഈവനിങ് സമയം എൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മെസ്സേജസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ. 5000-917-ലേക്ക് മെസ്സേജ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ്, ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസ് കൂടി അയക്കാനായിട്ട് മറന്നു പോകണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാ മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കോട് കൂടി ലെറ്റ്സ് ബിഗിൻ ദ ഈവനിങ് with all its pop and splendor. Sandeep Vaad kude ullada on Qatar's happiness frequency 91.7 FM. Get to get kootu kudam.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റും 22 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is Radio Suno
1: 91.7 FM,
5: Qatar's favorite radio station.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സൺ 91.7 FM 917 ഈവനിങ്സ് എൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈവനിങ് ടീ ടൈമായി, ചായ കുടിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് ബിസ്സീൻ ബിസ്സൈൻ അങ്ങനെയാണോ വായിക്കുന്നത്? അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും പേരെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ മെസ്സേജിൻ്റെ അകത്ത് കയറി ഒന്ന് നോക്കട്ടെ. ഞാൻ ആ ഒരു പേരിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇല്ല, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. സുഷിഹാബ് ഷിഹാബാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ചായ കുടിച്ച് ഉഷാറാവാൻ ഞാനും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ബ്രോ. പ്രസാര സുനോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ണിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. രാഹുൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിയാസ് ഗുഡ് ഈവനിങ്. റഫീഖ് ഗുഡ് ഈവനിങ് പറയുന്നു. അഷ്റഫിന് ഗുഡ് ഈവനിങ് മെസ്സേജ് ഉണ്ട്. അജിത് ഗുഡ് ഈവനിങ് പറയുന്നു. രാജു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. സജീർ ബർത്ത്ഡേ വിഷസിൻ്റെ കൂടെ ഒരു ബർത്ത്ഡേ വിഷാണ് അയച്ചു തന്നിരിക്കുന്നത്, ജിൻഷാദിൻ്റെ ബർത്ത്ഡേ വിഷസ്. ഓക്കെ, അപ്പോൾ ജിൻഷാദിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ വിഷിംഗ് യു വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഇതാ ഒരു ബർത്ത്ഡേ ജിൻഷാദ് എന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ആ ഒരു വിഷിലേക്ക്.

0: പല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹാല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: 917 ഈവനിംഗ്സ്.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome once again. Welcome back to Radio Sonora 91.7 FM 917 Evenings at a time. Sandeep Bada Kode Ola The Studio Clock Hill Samayam Anjamani Gajanya 33 Minutum 43 Secondum ഈ ഒരു ടൈം പതിവ് പോലെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ ബിക്കോസ് ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു നക്ഷത്രം ഒരു സെറ്റ് ഓഫ് സ്റ്റാർസ് ഈ ഒരു സമയം കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റാർസിൻ്റെ ഒക്കെ തന്നെ ഓരോ റെപ്രസെൻറ്റേഷൻസ് ആണ് ഓരോ തീവ്രതയിലൂടെ നമ്മൾ കടന്നു പോകുമായിരിക്കും സമ്മർ ടൈമിൻ്റെ. അതിൻ്റെ ആ ഒരു തീവ്രത ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്ന സമയം ലാസ്റ്റ് ആ ഒരു ഫേസിലോട്ടൊക്കെ ഇങ്ങനെ കടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റാർ കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്നലെയായിരുന്നു. മാക്സിമം രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 13 days നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചൂട് എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആ ഒരു അറിയിപ്പ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മറന്നു പോകരുത് എന്ന് പറയുന്ന കാര്യം.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ
6: Brought to you by
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ കോൾ 4460669
8: സഫ വാട്ടർ ട്രസ്റ്റഡ് ബൈ ഫാമിലീസ് ഡെലിവേർഡ് ബൈ സഫ.
4: ആൾ റൈറ്റ്. അപ്പോൾ ആ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ വരും. പലരും തന്നെ എത്രയൊക്കെ ഇനി ചൂടാണെങ്കിലും എത്രയൊക്കെ തന്നെ നമുക്ക് കുറച്ച് മുഷിച്ചിൽ തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ എക്സസൈസ് ബോഡി അതേപോലെ തന്നെ ജിമ്മിൽ പോകുന്നത് ഇതൊന്നും തന്നെ കോംപ്രമൈസ് വരുത്താതെ ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീക്കെൻഡ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ തന്നെ മാറ്റിവെക്കാൻ പറ്റുന്നത് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല നമുക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഇവൻറ്റുകൾ ദാ പൈപ്പ് ലൈനിൽ വരുന്നു. വൺ സച്ച് ഇവന്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ബോക്സ് എന്നുള്ള ഇവന്റ് ആണ്, SBX ദോഹ. ആ ഇവന്റിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സോണ 91.7 FM. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപ് ആണ് കൂടെയുള്ളത്. കേട്ട് കൂട്ടുകൂടാൻ

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: Welcome back to Radio Sonora 91.7 FM Studio Clock. സമയം 5 മണി കഴിഞ്ഞ 44 മിനിറ്റും 23 സെക്കൻഡും. സന്ദീപാണ് കൂടെയുള്ളത്. The Strong Box എന്ന ഇവന്റ് August 14 നടക്കാൻ പോകുന്ന ഈ ഒരു അടിപൊളി ഇവന്റ്, കുറച്ച് ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ സ്പോർട്സ് പേഴ്സൺ, ദിസ് കുഡ് ബി ഈ ഒരു വീക്കിൻ്റെ വളരെ ഹൈലൈറ്റ് എന്ന് തന്നെ എടുത്തു പറയണം. റേസ് 4 ഇസ് സെറ്റ് ടു ടെസ്റ്റ് സ്പീഡ് എന്ന് തന്നെ പറയുമ്പോൾ, എൻഡ്യൂറൻസ്, ടീം വർക്ക് കുഡ് ബി ഈ ഒരു വീക്കിൻ്റെ വളരെ ഹൈലൈറ്റ് എന്ന് തന്നെ എടുത്തു പറയണം. റേസ് 4 ഇസ് സെറ്റ് ടു ടെസ്റ്റ് സ്പീഡ് എന്ന് തന്നെ പറയുമ്പോൾ

ിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 14 തീയതി 10 AM തൊട്ട് തന്നെ ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ SFA ലേഡീസ് ട്രാക്ക് ചലഞ്ച് 2026 നടത്തുന്നുണ്ട്. സോ ഇറ്റ്സ് എ വിമൻസ് ഓൺലി റേസ് സീരീസ് ആണ്. 200 റണ്ണേഴ്സ് പെർ ഇവന്റ് മത്സരിക്കുന്ന ഈ സീരീസിൽ തീർച്ചയായിട്ടും ഈ 30 മിനിറ്റ് അതേപോലെ തന്നെ 5 മിനിറ്റ് ചലഞ്ച്, മെയിൽ പാർട്ടിസിപ്പൻസ് ഇല്ല എന്നുള്ളത് ഓൾറെഡി ഞാൻ വിമൻ ഓൺലി റേസ് ആണെന്നുള്ളത് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. ബട്ട് ദെൻ എൻട്രി ഫീയോടുകൂടി 125 riyals ആണ് ആ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത്. അതോടുകൂടി നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന ഇവൻറ്റാണ്. സ്പോർട്സും അതേപോലെ തന്നെ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇവൻറ്റുകൾ. ഇനി നമുക്ക് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇവൻറ്റും റെഡിയാണ്. ഓഗസ്റ്റ് 14 തീയതി തന്നെ 10 AM to 11 AM നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസ്പയർ ഡോമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് റേസ് കൂടി നടക്കുന്നുണ്ട്. 2026 ട്രാക്ക് റേസസ് നടക്കാൻ പോകുന്ന ഈ ഒരു ടൈമിൽ ആസ്പയർ ഡോമിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീയോടുകൂടി, ഇഫ് ഐ എം നോട്ട് റോങ് ദ രജിസ്ട്രേഷൻ ഫീസ് ഇസ് 75 Qatar riyals. സോ ആ ഒരു ചെറിയ ഫീ നമുക്ക് പേ ചെയ്തിട്ട് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ വീക്കെൻഡ് ഇസ് ഗോയിങ് ടു ബി, ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പോർട്സ് എന്തൂസിയാസ്റ്റിന് ഏറ്റവും അധികം തന്നെ മത്സരവും അതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോർട് ആക്ടിവിറ്റീസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് എവറിഥിങ് ഇസ് ഹാപ്പനിങ് ഇൻ ആസ്പയർ ഡോം. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് കൂടി എത്തിക്കുന്നു. ഇത് കൂടാണ്ട് തന്നെ റേസ് 7 ആണ്, SFA ലേഡീസ് ട്രാക്ക് ചാലഞ്ച് 2026 നടക്കുന്നത്. ലേഡീസ് ഓൺലി മാത്രമല്ല ജെൻസിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന വീക്കെൻഡ് കൂടിയാണ് വരാൻ പോകുന്നത്. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ആരെങ്കിലും അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിലേക്ക്, ഓഫ്കോഴ്സ് നമുക്ക് QSFA ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും തന്നെ QSFA ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കിട്ടും. സോ മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ഇഫ് യു ആർ എ സ്പോർട്സ് പേഴ്സൺ, ഇഫ് യു ലൈക്ക് ടു എക്സ്പ്ലോർ സ്പോർട്സ്, ദിസ് ഇസ് എ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 6:21 സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുമാണ് കുറച്ച് മുന്നേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. എവ്രിബഡി ഈസ് വെയിറ്റിംഗ്, ഇനി എന്താണ് നമുക്കുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു വീക്കെൻഡ്. ഈ ഒരു വീക്കെൻഡ് അല്ല, ശരിക്കും ഇനി അങ്ങടേക്കുള്ള ഓരോ വീക്കെൻഡും തന്നെ സ്പെഷ്യൽ ആകാൻ പോകുന്നു. എവ്രിബഡി ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ ഫെസ്റ്റീവ് സീസൺ. ഫെസ്റ്റീവ് സീസണിൽ നമ്മൾ കടക്കുന്നതിന് മുന്നേ ഇറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, കുട്ടികളുടെ ബാക്ക് ടു സ്കൂൾ വരാൻ പോകുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ബാക്ക് ടു സ്കൂൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് ഈ ടൈമിൽ ആവശ്യം, കറക്റ്റായിട്ട് സ്കൂളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അവരുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ആ ഒരു സ്കൂൾ മെൻറ്റാലിറ്റിയൊക്കെ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ തന്നെയാണ്. നോട്ട് ജസ്റ്റ് ഫിസിക്കൽ, മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് നാളത്തെ സിറ്റിസൺസ് ആവേണ്ട, അല്ലെങ്കിൽ നാളത്തെ ആ ഒരു പ്രതീക്ഷകളാവേണ്ട, ഫ്യൂച്ചർ ആവേണ്ട കുട്ടികൾക്ക് ഏറ്റവും അധികം അധികം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും വളരെയധികം എൻ്റർടൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള സ്പേസസ്, ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്പുകളൊക്കെ തന്നെ സമ്മറിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ടൈമിൽ മിസ്സായി പോയത് ചിലപ്പോൾ പേരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് സമയം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഷോപ്പിങ്ങിനൊക്കെ പോവുക. ഒരുപാട് ഷോപ്പിംഗ് ഓഫേഴ്സ് എസ്പെഷ്യലി റിലേറ്റിംഗ് ടു ബാക്ക് ടു സ്കൂളൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ആകുമ്പോൾ കിടന്ന് ഓടേണ്ട ആവശ്യം വരില്ല. അവസാന നിമിഷം നമുക്കറിയാം ട്രാഫിക്കിനാണെങ്കിലും എല്ലാം കൂടെ ഭയങ്കര കൺജഷൻ വരാനുള്ള സാധ്യതയുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് വി കീപ്പ് അപ്പ് ആ തിങ്സ്. വെക്കേഷൻ ടൈം ആണെങ്കിൽ പോലും മുന്നോട്ടുള്ള കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ബിഗ് ഡിഫറൻസ് ഇൻ ഓൾ അവർ ലൈഫ്സ്. ഇനി ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ഇവൻറ്റിൻ്റെ വിശേഷം, ഒരു ഫെസ്റ്റിവൽ വരാൻ പോകുന്നുണ്ട്. ആ ഫെസ്റ്റിവലിൻ്റെ വിശേഷവുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹായ്, ഞാൻ ദേവാനന്ദ്. 92 ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. 917 Evenings in the Time. Sandeep Anu Kude Olada. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ്ങിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഷോപ്പിങ്ങിലൂടെ വലിയ വലിയ സമ്മാനങ്ങൾ, ലെറ്റ്സ് ട്രൈ ആർ ലക്ക്. ലക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫാക്ടർ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ലക്ക് ഫാക്ടർ, ദ ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് വിസിറ്റ് ഖത്തർ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഓഗസ്റ്റ് 14th സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, വിത്തിൻ 2 days. അപ്പോൾ 2 ദിവസത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മന്ത് ലോങ് ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. ഷോപ്പിംഗ് മാത്രമല്ല, ഡൈനിങ് ആക്ടിവേഷൻസ് ഒക്കെയോട് കൂടി ഹല സമ്മർ ക്യാമ്പയിൻ ഇങ്ങനെ ദാ ഗംഭീരമായിട്ട് നടക്കാൻ പോകുമ്പോൾ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഒരുപാട് റാഫിൾ ഡ്രോസ് ഉണ്ട്. 4 major റാഫിൾ ഡ്രോസ് ആണ്. 4 major റാഫിൾ ഡ്രോ എന്ന് പറയുമ്പോൾ ഓരോ റാഫിൾ ഡ്രോസ് ഓരോ വീക്കിലായിരിക്കും നടക്കുന്നത്. ആദ്യത്തെ വീക്ക് ഡ്രോ നടക്കാൻ പോകുന്നത് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. സോ അവിടെ വെച്ച് വിനേഴ്സിനെ, ആദ്യത്തെ ആ ഒരു വീക്കിലെ ഡ്രോയിൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന വിനേഴ്സിനെയൊക്കെ തന്നെ അനൗൺസ് ചെയ്യും. ആ കൂട്ടത്തിൽ തന്നെ എക്സൈറ്റിംഗ് പ്രൈസസ് കൊടുക്കും. ഈ എക്സൈറ്റിംഗ് പ്രൈസും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ 5 കാറുകളും അതേപോലെ ക്യാഷ് പ്രൈസും ആണ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഭാഗമാകാനായിട്ട് വിൽ ഹാവ് ടു ഗോ ആൻഡ് പർച്ചേസ്. പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള മാളുകളിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എൻറ്റർ ഇൻ ടു ദ റാഫിൾ ഡ്രോ. സോ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ ഗംഭീരമായിട്ടുള്ള ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 14th മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യ ഡ്രോ നടക്കുന്നത് DFCയിലാണ് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഫ് യു വോണ്ട് to really try out your luck, da ee oru shopping destination onnu ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മൾ പോകുന്നത് മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ്, എസ്പെഷ്യലി ഈ ഒരു വരാൻ പോകുന്ന വീക്കെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റുകൾ തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ വൺ മോർ ഹാസ് ടു ബി ആഡ് ടു ദി ലിസ്റ്റ്. ഇതും വായിച്ചു പോയപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. സോ ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട്, അതായത് നമ്മുടെ 3-2-1 മ്യൂസിയത്തിലാണ് ഒരു ഇവൻറ്റ് നടക്കുന്നത്. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സമ്മർ പ്രോഗ്രാമിന് ബേസ് ചെയ്തിട്ട് ഇൻ ബോത്ത് അറബിക് ആൻഡ് ഇംഗ്ലീഷ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എസ്പെഷ്യലി ഫാമിലീസിന് കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഡെയിലി സെഷൻസ്, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ജിംനാസ്റ്റിക്സ്, അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഹോക്കി, റഗ്ബി, അങ്ങനെ ഒരുപാട് ഗെയിംസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും കൂടാണ്ട് തന്നെ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഫെഡറേഷൻ, സ്പോർട്സ് ഫെഡറേഷൻ, ക്ലബ്ബൊക്കെ തന്നെ കുട്ടികൾക്ക് കോൺഫിഡൻസും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നോർമൽ ലൈഫ് കോച്ചിങ് ഒക്കെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വലിയ മാറ്റവും ഒരു വലിയ ഡിസിപ്ലിൻ തന്നെയായിരിക്കും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുട്ടിക്കാലം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. സോ ഫോർ ദിസ് വൺ ആ ടൈമിങ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അൺടിൽ August 29th വരെയായിരിക്കും നമുക്ക് ഈ ഒരു ഇവൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡേറ്റ് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. August 29th വരെ രാവിലെ 10 മുതൽ 12 വരെ, ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മുതൽ 6 വരെയാണ് ഇവൻറ്റുകൾ ഉള്ളത്. അപ്പോൾ ആ സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എക്സസീവായിട്ട് കുറേയേറെ ആൾക്കാരുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. മനോഹരമായിട്ട് നടക്കുന്ന ഈ ഒരു ഇവൻറ്റ് 3-2-1 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിലാണ്. മിസ് ഔട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒഫ്കോഴ്സ് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഒത്തിരി പേഴ്സണൽ ചോയ്സസ് ഉണ്ട്. ആ പേഴ്സണൽ ചോയ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കൺസിഡർ ചെയ്തിട്ട് ഏതാണ് നമുക്ക് പറ്റുന്നത്, വെദർ ഇറ്റ് ഈസ് അത്ലറ്റിക്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ഹോക്കി, റഗ്ബി, ഏതാണെങ്കിലും അതിനനുസരിച്ച് അതിലോട്ട് വഴിതിരിച്ച് നമ്മുടെ കുട്ടികളാണെങ്കിലും മാറ്റിവിടുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാനും

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
2: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
3: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
2: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. World class shopping experience, Doha, Qatar.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3:08. ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരുന്നത് അല്ലേ. ലൈഫിൽ പുതിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പുതിയ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ മേടിക്കുക, നമുക്കിഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഏറ്റവും അധികം സന്തോഷം കൊണ്ടുവരുന്നതും ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ട്രെയ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. പലപ്പോഴും ചിലരൊക്കെ തന്നെ ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വാച്ച് മാറ്റുന്നത്, പുതിയ പുതിയ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് കൊണ്ടുവരുമെന്ന് ഒത്തിരി സ്റ്റഡീസ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സ്റ്റഡീസിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം തരുന്ന മറ്റൊരു കാര്യവുമായിട്ടാണ് ഹാരിസ് ബ്രോ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹാരിസ് സി പി ദി ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, വരികയാണെങ്കിൽ പരിപ്പ് വടയും ചായയും കഴിക്കാം. ഹാരിസ് ഓക്കെ, ഹാരിസ് ബ്രോ ദേ പടമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ പരിപ്പ് വട ആൻഡ് ചായ. 7 മണിയായിട്ടുള്ളൂ, ചായക്കും പരിപ്പ് വടയ്ക്കും വേണമെങ്കിൽ ഒരു സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇവിടുന്ന് വരാൻ പറ്റില്ല ഹാരിസ് ബ്രോ. എന്തായാലും നമുക്കൊരു ദിവസം തീർച്ചയായിട്ടും ആ ചായക്കും ആ ഒരു പരിപ്പ് വടയ്ക്കും ഞാൻ എന്താ പറഞ്ഞേക്കാണ് തീർച്ചയായിട്ടും ഞാൻ കൂടെ വരുന്നതായിരിക്കും. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഒരുപാട് ഒരുപാട് പ്രോമിസസ് ഇങ്ങനെ നമ്മൾ കൊടുക്കാനും പാടില്ല, അത് വേറെ ഒന്നും കണ്ടല്ല. പോകും പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. ഈ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ് തരുന്ന ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, അവരെ ഇന്നൊന്ന് മെൻഷൻ ചെയ്ത് പോകാനുണ്ട്. കൂട്ടുകാരൻ മാത്രമല്ല കൂട്ടുകാരികളും ഉണ്ടായിരിക്കാം. ഏ ആരാണെങ്കിലും അവരെ ഇന്ന് മെൻഷൻ ചെയ്യേണ്ടത് ദാ ഈ ഒരു പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരമണിക്കൂർ അളിയാതെ എത്തി ഇന്ന സിഗ്നലിലുണ്ടെന്ന് പറയും, എന്നിട്ട് വരുന്നത് 45 മിനിറ്റും 50 മിനിറ്റും കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തായാലും എനിക്കങ്ങനെ ഒരു ചങ്കുണ്ട്, സ്ഥിരമായിട്ട് പണി തരുന്ന, സ്ഥിരമായിട്ട് പോസ്റ്റ് അടുപ്പിക്കുന്ന ഒരു ഫ്രണ്ട്. ആ ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇങ്ങനെ പോസ്റ്റ് തരുന്നവർക്ക് തിരിച്ച് നമുക്ക് എങ്ങനെ പണി കൊടുക്കാം, ആ പണിയും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ, ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ലക്ഷത്തിന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: 917 ഈവനിംഗ്
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
0: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
6: and
0: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ കുറച്ച് മുന്നേ നമ്മൾ എ ഐ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുപോയി. അപ്പോ പല സ്ഥലങ്ങളിലും തന്നെ എ ഐ യൂസ് ചെയ്യാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നു. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡ്വാൻസ്മെന്റ്സ് കൊണ്ട് തന്നെ ഇപ്പൊ പലയിടത്തും ഡെത്ത് സോണുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഡെത്ത് സോൺസ് ആസ് ഇൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ പറയുന്ന ഒരു കള്ളമായിരിക്കാം, ഹൈ റേഞ്ച് അല്ലേ, നെറ്റ്വർക്ക് കിട്ടില്ല എന്നുള്ളത്. ബട്ട് ദെൻ ഈ ഒരു കാര്യം ഇനിയിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫോൺ ഒരു ടവറുമായിട്ട് കണക്ട് ചെയ്യാനല്ല, ഒരു സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അവൈലബിൾ ആക്കുന്നത്. ട്രാവലിംഗ് ടൈം ആയിക്കോട്ടെ, നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ സമയം ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഫോണിന് നോ സർവീസ് എന്നുള്ള ആ ഒരു സംഭവം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഏറ്റവും അധികം ഇംപ്ലൈ ചെയ്യുന്നത് സാറ്റലൈറ്റുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ തന്നെയാണ്. ഇതൊരു മേജർ ചേഞ്ച് ആണ്, ഒരു മേജർ ബ്രേക്ക് ത്രൂ ആണ്. ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിയൽ ടൈം ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ആണ്. പല ഭാഷകളും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഭാഷ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അത് റിയൽ ടൈം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് എ ഐയുടെ ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. അപ്പൊ എ ഐ എവിടെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സെൻസേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് അറിയാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ നോളജ് എല്ലാവർക്കും ഉണ്ടാവണം. സോ ഓൾവേസ് ബി അപ്ഡേറ്റഡ് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ പറയാനുള്ളത്. അതിന്റെ കൂടെ ഇത്തരം അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ റൈറ്റ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ത്രൂ യോർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Once again, welcome back. Radio Suno 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. പ്രത്യേകിച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞെങ്കിലും നമ്മളൊരു യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.
4: Ladies and gentlemen, please fasten your seat belts.
5: Boarding pass. Dear passengers, have a safe and comfortable flight.
3: അപ്പോൾ ഇന്നത്തെ ബോർഡിംഗ് പാസിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂറോപ്പ് ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. വെരി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ആസ് വി ആർ ക്രോസിംഗ് ദ ബോർഡേഴ്സ്, ട്രസ്റ്റ് മീ, മാസീവ് ആയിട്ടുള്ള ഡിജിറ്റൽ അപ്ഗ്രേഡ് ആണ് പല സ്ഥലങ്ങളിലും വരുന്നത്. അത് യൂറോപ്യൻ എംബസി ദേ റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ഷെങ്കൻ വിസ. ഇത് ബേസിക്കലി എന്തിനാണെന്ന് വെച്ചാൽ, പേപ്പർ വർക്ക്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ബേസിക്കലി ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഓൺലി ബയോമെട്രിക് ആൻഡ് ഓൾസോ ഫേഷ്യൽ സ്ക്രീനിങ്സ് ആയിരിക്കും എന്നുള്ളതിന്റെ ആ ഒരു തുടക്കമാണ് ദ യൂറോപ്യൻ കൺട്രീസ് ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്നത്. യെസ്, ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ടെക് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ റെക്കോർഡ്സും ഒക്കെ ആയിട്ട് നമ്മുടെ പാസ്പോർട്ട് പെർഫെക്റ്റ്ലി മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്നവരെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് മറക്കണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു ബോർഡിംഗ് പാസിലൂടെ.
4: Ladies and gentlemen, please fasten your seat belts.
5: Boarding pass. Dear passengers, have a safe and comfortable flight.
3: This is Qatar's happiness frequency 91.7 FM. Sandeep Anakudiyalada, kete kete, kutugudani.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி.
3: யூஆர் லிஸ்னிங் டு ரேடியோ சுனோ.
2: யூஆர் லிஸ்னிங் டு ரேடியோ சுனோ. கேட்டு கேட்டு கூட்டு கூட.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Mero Suno 91.7 FM. Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam call 4001707
0: and
1: Marza Hypermarket be fresh be you visit your nearest store today.
3: Once again, welcome back. Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക് അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടെക് ടോക്ക്. ഓൾ റൈറ്റ്, അപ്പൊ ഇന്നത്തെ ടെക് ടോക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമുക്കൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള എന്തായിരിക്കും എന്തെങ്കിലും ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്ന് മനസ്സിൽ കാണും. ബിക്കോസ് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ് കേൾക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് എക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച് അല്ലെങ്കിൽ വായിക്കാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എടുക്കണം. കുട്ടികളുടെ പഠന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബിക്കോസ് എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കറക്റ്റായിട്ട് ഇംപ്ലൈ ആവുന്നത്, അപ്ലൈ ചെയ്യുന്നത് എന്നറിയാനായിട്ട്. പലരും തന്നെ ഇപ്പോ AI എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് മാറ്റുന്നുണ്ട്. എന്താണ് ആ മാർക്കറ്റിംഗ് ടൂൾ? ആൻഡ് ഓൾസോ ടെക് ഒഫീഷ്യൽസ് അതിനൊരു പേര് നൽകിയിട്ടുണ്ട്. എന്താണ് ആ പേരെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 AIയുടെ ആ ഒരു ട്രെൻഡിന് ഇപ്പോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്തിരിക്കുന്ന ഒരുപാട് മാർക്കറ്റിംഗ് ടീമുകൾക്ക് ടെക് ഒഫീഷ്യൽസ് നൽകിയിരിക്കുന്ന ആ ഒരു പേര്, ആ ഒരു പേരിലേക്ക് തന്നെയാണ് വരുന്നത്. ബട്ട് ദെൻ ആർക്കൊക്കെ അറിയാം നോക്കട്ടെ. 5000917 പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. സന്ദീപാണ് കൂടി ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ബസ്ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: എന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റാം വീട് കാട് കയറിയത്
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ഇനി ഞാൻ പറയും, നീ അക്കെ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You are listening to Radio Suno 91.7 FM,
3: Qatar's favorite radio station.
4: Chennai beats.
5: Tamil head of the hour.
6: In the art of podumakkolanda

ഒരു ടെക് അപ്ഡേറ്റ് പകുതിക്ക് വെച്ചു. അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടാണ് ഞാൻ കുറച്ചു മുന്നേ പോയിട്ടുണ്ടായിരുന്നത്. യെസ്, ഗെറ്റിംഗ് യു ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, മാർക്കറ്റിംഗ് കമ്പനീസിന് മെയിൻ ആയിട്ട് വേണ്ടത് അവരുടെ പ്രോഡക്ട്സ് വിൽക്കണം. ഈ ഒരു സംഭവം നടക്കാനായിട്ട് AI കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിരിക്കുകയാണ് പ്രോഡക്ട്സിന്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ ടെക് ഒഫീഷ്യൽസ് ഈ മാർക്കറ്റിംഗ് കമ്പനീസിനൊക്കെ ഒരു AI വാഷിംഗ് ട്രെൻഡ് ആണ് നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് AI വാഷിംഗ് ട്രെൻഡ്? 90s കിച്ചനും അതിന് മുന്നേ ഒക്കെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മേടിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം, കിച്ചൺ അപ്ലയൻസസ് എസ്പെഷ്യലി ടോസ്റ്റേഴ്സ്, അതേപോലെ ഫ്രിഡ്ജ്, മിക്സർ ഗ്രൈൻഡർ, അങ്ങനെ എല്ലാ സംഭവത്തിലും തന്നെ ഒരു ഗ്രീൻ ലീഫിന്റെ സ്റ്റിക്കർ ഒട്ട് ചെയ്യും. ഇത് നമ്മൾ കരുതിയിരുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിലും എല്ലാ അപ്ലയൻസസിലും ഒരു ലോഗോ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു സ്ട്രാറ്റജി തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോ AIയുടെ കാര്യം വന്നപ്പോ മാർക്കറ്റ് ചെയ്യാനായിട്ട് പല കമ്പനികളും ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ്. ഈ ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര ഹാർഡ് ആയിട്ടാണ് പല്ല് തേക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിന് AIയുടെ ആവശ്യമില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വേണ്ട എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വൈ? ബിക്കോസ് ആ ഒരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് കുറച്ച് സെൻസേഴ്സ് മാത്രമാണ്, ആൻഡ് ദേർ ഇസ് നത്തിങ് ടു ഡു വിത്ത് AI എന്ന് തിരിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഇനിയിപ്പോ ഏതെങ്കിലും പ്രോഡക്ട്സ് മേടിക്കാനുള്ള ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് AI ഇന്റഗ്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബിക്കോസ് ദേ ക്യാൻ ചാർജ് മോർ. ഒരു AI സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അത് AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആവണമെന്നില്ല. തീർച്ചയായിട്ടും ഇനി നമ്മൾ എല്ലാ സാധനവും മേടിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താനായിട്ട് മറക്കരുത് എന്നുകൂടി ഓർപ്പിക്കുകയാണ്. അങ്ങനെ AI വാഷിംഗ് ട്രെൻഡിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ദ ടൈം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Doctor on air. Doctor on air. Brought to you by
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
4: മോർണിംഗ് സവാരി.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home.
12: Hi, I'm Tovino Thomas.
13: Tovino Thomas.
14: Do I tell you? Namla betya.
15: Chapter 2 jana mone.
12: You're listening to Qatar's favorite radio station, Radio Sunu 91.7 FM. Keta keta kool.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruzi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. റേഡിയോ സോണോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. ചെറുതായിട്ടൊന്ന് ദേ നമ്മുടെ ഷോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആരും പ്ലാനിങ്ങിൻ്റെ കാര്യം മറക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റ് അയ്യോ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല ഇവിടെ പോകാൻ പറ്റിയില്ല എന്നുള്ള റിഗ്രറ്റ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫോർ എവറി വൺ എനി ഏജ് ഗ്രൂപ്പ് എല്ലാവർക്കും തന്നെ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദ സെലിബ്രേഷൻസ് ഒക്കെ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിന് വേണ്ടി സെറ്റ് ാണ്. ആൻഡ് കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ് ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ ഫോണിന് എത്രമാത്രമാണ് ഒരു പുതിയ അപ്ഡേറ്റ് ആവശ്യമുള്ളത്, അതേപോലെ തന്നെ കീപ് ആർ സെൽസ് അപ്ഡേറ്റഡ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടുഡേ ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ്. നാളെ വീണ്ടും പാക്കലാം ഒരുപാട് ഒരുപാട് ഫൺ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഓൺലി ഓൺ യോർ ആർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈച്ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടില്.

0: ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. അങ്ങനെ വീണ്ടും നമ്മൾ പാട്ടുകളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളുമായി കേട്ട് കൂട്ടുകൂടുന്ന സമയം. അല്ല, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് സുനോ മെലഡീസിൽ. അതായത് ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്. സത്യത്തിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിംഗർ എന്നൊക്കെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഗായികയാണ്. പക്ഷേ ഈ ഗായിക ഒരു ഇടക്കാലത്ത് എന്തൊക്കെയോ റീസണുകൾ കൊണ്ട് അങ്ങ് നാട്ടു നിർത്തി. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പാടി കേട്ടു. എന്നാലും മലയാളികളും തമിഴ്നാട്ടിലുള്ളവരാണെങ്കിലൊക്കെ ഈ ഗായികയുടെ പേരോ പാട്ടുകളോ ഒരിക്കലും മറക്കില്ല. ഗായിക മിൻമിനി. ഇന്ന് മിൻ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ പിന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കോ? സത്യത്തിൽ മിൻമിനി ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത് എന്നും ഒരു സംഗീത സദസ്സാണ്. 3 വയസ്സിൽ അമ്മച്ചിയുടെ സഹോദരന്റെ മകന് മിൻ ചേച്ചിയെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കി. അന്ന് കുഞ്ഞു മിൻമിനി പാടുന്നത് കേട്ട് സന്തോഷം കൊണ്ട് കുഞ്ഞു വാവ പാടുന്നേന്നും പറഞ്ഞ ആ വീട്ടില് ചേച്ചീനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി നടന്നു ആ ചേട്ടൻ. ചേച്ചിമാരൊക്കെ പാടുന്ന പാട്ടുകൾ കേട്ടാണ് മിൻ ചേച്ചി പാടി പഠിക്കുന്നത്. പാടാനുള്ള ആദ്യ പ്രേരണ അച്ഛൻ പി എ ജോസഫിൽ നിന്ന് തന്നെയാണ്. നമ്മൾ മിൻമിനി മിൻചേച്ചി എന്നൊക്കെ വിളിക്കുമെങ്കിലും ആദ്യത്തെ പേര് മിൻചേച്ചിയുടെ ഇതല്ല, റോസ്ലി എന്നായിരുന്നു. ആ കഥ മിൻചേച്ചി തന്നെ നമ്മളോട് ഷെയർ ചെയ്യും.
1: എന്റെ മാമോദിസ്റ്റ പേരാണ് റോസ്ലി. ഇതേ റോസ്ലി എന്ന പേരിലാണ് സ്കൂൾ തലത്തിൽ കോമ്പറ്റീഷൻസിനൊക്കെ പോയി പ്രൈസ് വരുമ്പോഴൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നുകൊണ്ടിരുന്നതൊക്കെ പി ജെ റോസ്ലി. അങ്ങനെ പക്ഷെ വീട്ടിൽ തന്നെ മിനി മിനിമോൾ എന്നാണ് എല്ലാരും വിളിക്കുക. അപ്പോ മിനി എന്നുള്ള പേര് ചെറിയ ചെറിയ ഗാനമേളകൾക്കൊക്കെ പോകുമ്പോ റോസ്ലി എന്ന് പറയുന്നതിന് പകരം മിനി എന്ന് തന്നെയാണ് എല്ലാവരും അനൗൺസ് ചെയ്തിരുന്നത്. ഞാൻ പി എ സിയുടെ പ്രൊഡക്റ്റ് ആണ് ശരിക്കും, ക്വസ്റ്റ്യൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവരാണ് എന്നെ ഒരു പ്രൊഫഷണൽ സിംഗർ എന്നുള്ള രീതിയിലേക്ക് എന്നെ ഉയർത്തിയതും. ഫാദർ മൈക്കൽ പണിക്കലിന്റെ ഡയറക്ടർ ഫാദർ ആയിരുന്നു അന്നത്തെ ഡയറക്ടർ.
0: സിനിമ പാട്ടുകൾ എടുക്കുമ്പോൾ മലയാളത്തിൽ തന്നെയല്ലേ പാടി തുടങ്ങിയിരുന്നേ?

എന്റെ അടുത്ത് 10 പാട്ടുകൾ പാടി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, മോള് തിരുവനന്തപുരത്ത് വരുമോ ഇങ്ങനെ ചിത്രയ്ക്ക് വേണ്ടി ക്ലാസ് പാടാനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛനോട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോ 5 ദിവസം അവിടുന്ന് മാറി നിൽക്കണം എന്നൊക്കെ അറിഞ്ഞപ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം തിരുവനന്തപുരത്ത് പോകണം, ഹോട്ടലിൽ താമസിക്കണം, പിന്നെ അന്ന് ഇന്ത്യൻ അലുമിനിയം കമ്പനിയിലെ ജോലിയുണ്ട്. അപ്പൊ അത് ലീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം നോ പറഞ്ഞപ്പോ അന്ന് ഇപ്പോഴത്തെ വലിയ പ്രശസ്ത എഴുത്തുകാരനാണ് ചിറ്റൂർ ഗോപിച്ചേട്ടൻ, ലിറിക്സ് റൈറ്റർ. ഗോപിച്ചേട്ടൻ അന്ന് തബല വായിക്കുന്നുണ്ട്. മുരളിച്ചേട്ടനും ഗോപിച്ചേട്ടനും കൂടി അപ്പച്ചന്റെ അടുത്ത് നിർബന്ധിച്ചു, മോളെ കൊണ്ടുപോകണം അപ്പച്ച, എങ്ങനെയെങ്കിലും പോയി വർക്കിന് പാടണം, നല്ല കാര്യമാണ്, ട്രാക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട, സിനിമയുടെ വർക്കല്ലേ, പോയി പാടണം, അവളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പാട്ടുകൾ അതിലുണ്ടായിരുന്നു. 5 ദിവസമായിരുന്നു അതിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ആവശ്യമായിട്ട് വന്നത്. അപ്പൊ

0: എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ഈ പാട്ടുകളൊന്നും മാറ്റുന്നില്ല, മോളുടെ പാട്ട് തന്നെയായിരിക്കും സിനിമയിലും വരുന്നത് എന്ന് പറഞ്ഞ അങ്ങനെ അപ്പച്ചന്റെ അടുത്ത് ഒരു സന്തോഷം അറിയിച്ചു. സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് കേറി വന്നത്.
1: ആ കേറി വന്ന പാട്ട് ഏതാ? അത് പറഞ്ഞു ചേച്ചി.
0: പാട്ട് പറഞ്ഞാ മതിയോ?
1: പാടണം പാടണം രണ്ടുപേരും.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിലൂടെയുള്ള ഒരു യാത്ര, നമ്മള് ഇന്നൊരു അതുല്യ ഗായികയുടെ, ശരിക്കൊരു പാൻ ഇന്ത്യൻ സിംഗർ എന്ന് വിളിക്കാവുന്ന നമ്മുടെ സ്വന്തം മിൻമിനി മിൻചേച്ചിയുടെ ബർത്ത്ഡേ ആണിത്. അപ്പൊ ഞാൻ വിചാരിച്ചു മിൻചേച്ചിയുടെ പാട്ടുകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ ഉള്ള ഒരു ജേണി ആവട്ടെ. അത് മിൻചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് തന്നിട്ടുള്ള കഥകളിലൂടെയാണ് ഇന്നത്തെ യാത്ര. മിൻചേച്ചിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനം എന്താണെന്നറിയോ? എടത്തല സർക്കാർ സ്കൂളിൽ നടന്ന ബാലകലോത്സവത്തിൽ നിന്ന് വാങ്ങിയൊരു സമ്മാനമാണ് താജ്മഹലിന്റെ ഒരു ശില്പം. അതാണ് പാട്ടിന് വേണ്ടി മിൻചേച്ചിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനം. മലയാളത്തിൽ മിൻചേച്ചി പാടിയത് എങ്ങനെയാണ് എന്നുള്ള തുടക്കത്തിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടു. തമിഴിലേക്ക് പോകുമ്പോൾ ജയചന്ദ്രൻ സാറിനൊപ്പം ഒക്കെ മിൻചേച്ചി ഒരുപാട് സ്റ്റേജ് ഷോ പാടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വരവും ശബ്ദത്തിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ജയചന്ദ്രൻ സാറ് ഇളയരാജ സാറിനോട് ശുപാർശ ചെയ്തു മിൻചേച്ചിയുടെ കാര്യം. ഇതൊരുപാട് കാലം കഴിഞ്ഞ മിൻചേച്ചി തിരിച്ചറിയുന്നത്. അങ്ങനെ മിൻചേച്ചി അച്ഛനോടൊപ്പം മദ്രാസിലേക്ക് പോയി രാജാ സാറിനെ കണ്ടു. ഇതിനകം മിൻചേച്ചിയുടെ പാട്ടുകളൊക്കെ കാസറ്റിലൂടെ കേട്ടിരുന്ന രാജാ സാറ് ഒരു മകളെ പോലെ എന്ന വാത്സല്യത്തോടെ മിൻചേച്ചി സ്വീകരിച്ചു. രാജാ സാറിന്റെ തന്നെ വീട്ടിൽ താമസിച്ച് പാട്ട് പഠിക്കാനും കൂടുതൽ അവസരങ്ങൾ തേടാനുള്ള ക്ഷണമൊക്കെ കൊടുത്തു. പക്ഷെ മിൻചേച്ചിയും പിതാവും അവിടെ താമസിച്ചില്ല, പക്ഷെ അതോടെ ചെന്നൈയിൽ തന്നെയായി. ഇനി കുറച്ച് കഥകൾ മിൻചേച്ചിയോട് ചോദിക്കാം. ശരിക്കും മിൻചേച്ചി രാജസ്ഥാനിന്റെ കൂടെ ഇങ്ങനെ ലൈവ് ഓർക്കസ്ട്രയില് പാടിയപ്പോ ഏറ്റവും ശരിക്കും വെള്ളം കുടിച്ചു പോയൊരു പാട്ട്, കൊറേ ടേക്കൊക്കെ എടുക്കേണ്ടി വന്ന് ഈ ടെൻഷൻ അടിച്ചു പോയത്.
1: ഭയങ്കര ടഫ് സോങ്സ് ഒന്നും സാർ എനിക്ക് തന്നിട്ടില്ല പാടാൻ. ഒരു ഫുൾ ഡേ റെക്കോർഡിങ് ചെയ്ത വെച്ചു നിന്ന് പാടിയൊരു പാട്ടുണ്ട്, മാപ്പിള വന്താച്ച് എന്നുള്ള സിനിമയാണോ എന്ന് സംശയമുണ്ട്. അതിലൊരു

0: ഭയങ്കര ഹെവി ഓർക്കസ്ട്ര ആയിരുന്നു അത്. ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉള്ള ഒരു വർക്ക് ആയിരുന്നു അത്. ഫുൾ ഡേ ആയിരുന്നു ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ്. ആ പാട്ട് പാടി തീരുന്നത് വരെ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു അർപ്പണം ഉണ്ടാവുമല്ലോ, അത് ഡെഡിക്കേഷൻ. അത് അത് തീർന്നാലല്ലേ നമുക്കൊരു ഫ്രീ മൈൻഡ് എന്ന് പറഞ്ഞത് വരുള്ളൂ. അദ്ദേഹം ഇതിന് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
1: തമിഴിൽ ഇങ്ങനെ തകർത്ത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തും മലയാളത്തിലും ഇഞ്ചിച്ചി അവിടെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് സിനിമകൾ അവിടെയും ആ സമയത്ത് പാടുന്നുണ്ട് അല്ലേ?
0: ആ ഉണ്ട്, മലയാളം പക്ഷെ അങ്ങനെ തിരക്കും ഇടിച്ചൊന്നും ഞാൻ പാടിയിട്ടില്ല. മലയാളം പാടിയ പാട്ടുകളെല്ലാം തന്നെ നല്ല പാട്ടുകളായിരുന്നു. എല്ലാവരും ഓർമ്മിക്കുന്ന പാട്ടുകൾ പാടാൻ പറ്റുന്നുള്ളതാണ് ഒരു സന്തോഷം.
1: ആദ്യം മിഞ്ചേച്ചിയുടെ പാട്ടുകൾ പറയുന്ന ലിസ്റ്റുകളിൽ പറയുന്നതിൽ ഒന്ന് തന്നെയാണ് വിയറ്റ്നാം കോളനിയിലെ പാട്ട് പാതിരവായ നേരം.
0: ബാലകൃഷ്ണൻ സാറിന്റെ പാട്ട്
1: അത് എപ്പോഴും ഏതിലും ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിഞ്ചേച്ചി പാടുന്ന കേൾക്കുമ്പോ ശരിക്കും ഒരു രാത്രി വൈകുന്നേരം ഇരുന്ന് പാടിയതാണോ എന്ന് തോന്നിപ്പോ, കാരണം അത്രയും ഫീൽ ചെയ്ത് അതുപോലെ പാടുന്നുള്ളത്.
0: അങ്ങനെ ഒരു ഫീലിന് പാടാൻ കാരണം നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ലാൽ ചേട്ടനാണ് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു തന്നു. ആ ഫീല് കൂടുതലും ആ പാട്ടില് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്.
1: അത് ശരിക്കും ഇപ്പൊ വിശന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മിഞ്ചേച്ചി ആ പാട്ട് ഒന്നും കൂടെ പാടിയ വിശപ്പ് നമുക്ക് കൂട്ടണ്ടേ?
0: Ha ha ha!

0: ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ഒരു സെലിബ്രേഷൻ ടൈം ആണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയ ഗായിക, ദ പാൻ ഇന്ത്യൻ സിംഗർ എന്ന് തന്നെ പറയാവുന്ന മിൻമിനി മിൻചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സോ മിൻചേച്ചി ഇങ്ങനെ ഇന്റർവ്യൂവിലൂടെ ഒക്കെ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ കഥകളും ഒക്കെ കേട്ടാണ് ഇന്നത്തെ യാത്ര. എനിക്കിട്ട് പലരുടെയും മനസ്സിൽ എവിടേക്കോ മിൻചേച്ചി തുടങ്ങുന്നത് എ ആർ റഹ്മാൻ വഴിയാണോ എന്ന് പോലും ഇപ്പത്തെ ചില കുട്ടികൾ വിചാരിച്ചിട്ടുണ്ടാവും.
1: പണ്ടത്തെ ആൾക്കാർക്കും ഉണ്ട് അങ്ങനെ. കാരണം ഒരു പോപ്പുലർ എന്ന് പറയാൻ, മിൻമിനി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പാട്ട്, അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിച്ചത്.
0: മിൻചേച്ചി ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പം എ ആർ റഹ്മാനെ സംബന്ധിച്ച ഫസ്റ്റ് സോങ്ങിലെ ഫസ്റ്റ് സിംഗർ ആണ് മിൻചേച്ചി. എങ്ങനെയാണ് മിൻചേച്ചി രാജാ സാറിൽ നിന്ന് എ ആർ റഹ്മാനിലേക്ക് എത്തുന്നത്? സത്യം രണ്ടുപേര് രണ്ട് സ്കൂളും ആണ് ആക്ച്വലി.
1: അവിടെ തെലുങ്ക് പാട്ടുകളിലെ വർക്കിന് ചെല്ലുമ്പോ ഒക്കെ അവിടെ രാജ് കോട്ടി എന്ന് പറഞ്ഞ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെ വർക്കിന് ഞാൻ പറഞ്ഞില്ലേ, രാജാ സാറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ അത് വോയിസ് മിക്സ് ചെയ്യാൻ ചെല്ലുന്നത്.
0: അപ്പൊ
1: അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു വലിയ രണ്ട് മൂന്ന് റാക്ക് എന്തൊക്കെയോ സിസ്റ്റംസ് ഇങ്ങനെ വെച്ചിട്ട് ഇലക്ട്രോണിക്സിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതാണ് എ ആർ റഹ്മാൻ. അന്ന് ബിലീവ് ആയിരുന്നു ബിലീവ് പ്രോഗ്രാമറാണ്. അപ്പം ആളതിന്റെ ഉള്ളില് മാക്സിമം എത്ര നേരം അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റിയോ അത്രയും നേരം ഇരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം അവിടെ വരും എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ആന്റോ സിയോ ആന്റോ അങ്കിളിന്റെ വീട്ടിലാണ് ഞാൻ ആദ്യം താമസിച്ചിരുന്നത്. അർജുന മാസ്റ്റർ അവിടെ റഹ്മാൻ സാറിന്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമ്മുടെ ആന്റോണിയുടെ വീട്ടിൽ വരും. അങ്ങനെ രാത്രി കുറെ നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. മണിരത്നം സാറിന്റെ ഒരു പടം ഇങ്ങനെ ചെയ്യാൻ തെറ്റിയപ്പോ അർജുന മാഷിനെ കുറിച്ച്, അർജുന മാഷ് ആണോ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല, എന്നെ വിളിക്കാനായിട്ട് അവിടെ

0: സാറിന്റെ ഒരു പടം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്, മോള് വന്നൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് മാഷിന്റെ കൂടെ ഞാനും അപ്പച്ചനും പോയി. അങ്ങനെയാണ് ചിന്ന ചിന്ന ആറ്റം പാടുന്നത്.
1: ഒരു 1992 ജാനുവരി 24 അല്ലേ?
0: ഡേറ്റൊക്കെ ഓർത്ത് വെച്ചേക്കാണല്ലോ കെട്ടിക്കണ്ടു.
1: അതാണ് എന്നെ പറ്റി എന്താ വിചാരിച്ചേ. പക്ഷെ സത്യമല്ലേ, അങ്ങനെ ഒരു ജാനുവരി 24 അല്ലേ ആ ചെറിയ ചെറിയ ആശകൾ വലിയ വലിയ ആശയം മാറിയത്.
0: അതെ.

അപ്പൊ ഞാൻ ഇവിടെ ഇൻവിറ്റേഷൻ തരാനായിട്ടൊക്കെ ഇവിടെ വരുമ്പോ ഇങ്ങനെ പറയും. അതുകൊണ്ട് ഞാൻ പ്രോഗ്രാമിന് പോവാൻ റെഡിയായി ഇറങ്ങാൻ നേരത്തെ തീർത്ഥന ആദ്യമാർ മമ്മി ഇങ്ങനെ ആക്കില്ലാണ്ടോ ആദ്യമാണോ പറഞ്ഞത്. അങ്ങനെയാണ് പിള്ളേര് പറയാറ്. ഇപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടോ ഇപ്പൊ കളിയാക്കാറില്ല. ആദ്യമൊക്കെ അവള് ഇല്ലായിരിക്കും.

0: You're listening to Radio Suno Bobby ആണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ കഥകൾ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നത് ആരുടെയാ? ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മിൻമിനി മിൻ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, മിൻ ചേച്ചിയുടെ പാട്ടുകളിലൂടെയുള്ള യാത്ര. മിൻ ചേച്ചി തന്നെയാണ് മിൻ ചേച്ചിയുടെ കുറെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. എവിടെയോ ഞാൻ വായിച്ചറിഞ്ഞതാണോ കേട്ടറിഞ്ഞതാണോ എന്നറിയില്ല, മിൻ ചേച്ചി റോജയിലെ ഈ ഒരു ഹിറ്റ് പാട്ട് പാടിയതിന് ശേഷം സത്യത്തെ മിൻ ചേച്ചി പിന്നെ കിട്ടുന്ന പാട്ടുകളുടെ അവസരം ഇച്ചിരി കുറഞ്ഞു പോയി എന്ന് കേട്ടോ, സത്യമാണോ? ശരിക്കും
1: അതായത് മാസങ്ങളോളം വർക്ക് വളരെ കുറവായിരുന്നു. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം നോർമലായിരുന്നു.
0: അതെന്താ അങ്ങനെ?
1: അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. എന്താണ് പറയുന്നത്, വിളിക്കുന്നു ഞാൻ പോവും, അത്രേ ഉള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു, എല്ലാം അബ്രോഡ് പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ തിരക്കില് നടന്നതുകൊണ്ടാണോ അതോ എന്നെ വിളിക്കാതിരുന്നതാണോ ഇതൊന്നും ഞാൻ അതിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല.
0: ആശാ ഭോസ്ലെയുടെ പാട്ട് നേരിട്ട് റെക്കോർഡിംഗ് കണ്ട ഒരാളാണ് ആദ്യം പാടാൻ പോകുന്ന സമയത്ത് തന്നെ.
1: അത് ഭാഗ്യം എന്ന് പറയണോന്ന് എനിക്കറിയില്ല, കാരണം ഒരു പാട്ട് പാടാൻ കിട്ടുക എന്നുള്ളത് തന്നെ ഭാഗ്യമാണ്. അത് ആശാജിക്ക് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ട് നമ്മളെ ധൈര്യപൂർവ്വം ഏൽപ്പിക്കാനൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് അതും വലിയ കാര്യമല്ല. അത് അത്രത്തോളം എത്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും പാടാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു കാര്യം. അതായത് ഐ ലവ് ഇന്ത്യ ശരത് കുമാർ സാറിന്റെ അതിന്റെ റെക്കോർഡിംഗ്, അപ്പൊ അതിന് കുറെ കോറസുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കോറസിന് കുറച്ച് ബലം വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുനന്ദ ചേച്ചി, ശോഭ, സിന്ധു, ലേഖ, ആശലത, അങ്ങനെ കുറച്ച് പേര് രാജാസാറ് ആ കോറസ് ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങളെയും കൂടി കൂട്ടി പാടിച്ചു. അത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്നെ റെക്കോർഡിങ്ങിന് വിളിച്ചു. അപ്പൊ ഞാൻ എന്നിപ്പം ഓർക്കസ്ട്ര ഒന്നും ഇല്ല, അപ്പൊ വോയിസ് മിക്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം അന്ന് സുന്ദരരാജൻ എന്ന് പറഞ്ഞിട്ട് രാജസാറിന്റെ അസിസ്റ്റന്റ് സാറാണ് പാട്ട് നമ്മളെ എല്ലാ പാട്ടുകാരെയും പാട്ട് പഠിപ്പിക്കുന്നത്. സാറ് പറഞ്ഞു, അമ്മ ഇത് ആശ

0: ശരിക്കും ഞാൻ ശരിക്കും എന്താ പറയാ അന്തം കിട്ടുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരവസ്ഥയായിരുന്നു എന്റെ. രണ്ട് പാട്ട് പാടിച്ചു,
1: രണ്ട് പാട്ടും എസ് പി ബി സാറായിട്ടായിരുന്നു പാടിയത്.
0: അതെ അതെ.
1: അതില് ആശാജിക്ക് വെച്ചിരുന്ന അല്ലെങ്കിൽ ആ ഭാഗ്യം കിട്ടിയെന്ന് പറയുന്ന ആ പാട്ട് ഏതാണ് മിൻ ചേച്ചി? പറയരുത്, പാടണം.

0: ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്നൊരു ബർത്ത്ഡേ സ്പെഷ്യലാണ് ഗായിക മിൻമിനി. മിൻചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ, മിൻചേച്ചിയുടെ പാട്ടുകൾ, ഒപ്പം മിൻചേച്ചിയുടെ കഥകൾ മിൻചേച്ചിയിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. അതിന്റെ ഇടയില് മിൻചേച്ചി നല്ല മിമിക്രി ഒക്കെ കാണിക്കാൻ അടിപൊളിയാണെന്നും കൂടെ എനിക്കറിയാം. അതെങ്ങനെയെന്ന് വെച്ചാലില്ലേ, ചുമ്മടിക്കുന്നേക്ക് മിമിക്രി അറിയോ ഇല്ലയോ എന്നല്ല, ചില പാട്ടുകളിൽ വേറെ ചില ഗായികമാരായിരിക്കും പാടിയത്, പക്ഷെ ഇടയിലൊക്കെ ചില കറക്ഷൻ മിൻചേച്ചി ആയിരിക്കും പാടി. സത്യമാണോ അല്ലയോ?
1: അത് പിന്നെ ഇത് പാടിത്താ ആകണം എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ പാടാതിരിക്കുന്ന എങ്ങനെയാ?
0: സത്യം പറയുകയാണെങ്കിൽ പല സിംഗേഴ്സും പാടിയ പാട്ടിന്റെ ഇടയിലെ കറക്ഷൻ ഒക്കെ മിനിച്ചേച്ചിയുടെ ശബ്ദത്തിൽ പാടി മിനിച്ചേച്ചി. സത്യം പറയില്ല ചേച്ചി, ഇപ്പൊ പറയണം.
1: പല സിംഗേഴ്സിന്റെ ഒന്നും പാടിയിട്ടില്ല, ജാനകിയുടെ കുറേ പാട്ടുകളിൽ അങ്ങനെ പാടിയിട്ടുണ്ട്.
0: അതായത് കറക്ഷൻസ് വരുന്ന സ്ഥലത്ത് മിനിച്ചേച്ചി പാടിയിട്ടുണ്ട് അല്ലേ?
1: അതെ, കറക്ഷൻസ് മീൻസ് സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള ലൈൻസ് വേറൊരു ലിറിക് എഴുതി. ജാനകിയമ്മ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒത്തിരി ദൂരമാണ് താമസിക്കുന്നത്. അപ്പൊ ഈ ഒരു വഴി പാടാനായിട്ട് അമ്മ അവിടെ നിന്ന് വിളിച്ച് വരുത്തുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള ആളാണ്, അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ പറയും, ഇന്റെ ലൈൻ പാട്ടൊന്നും മുഴുവനും കേൾപ്പിക്കില്ല, ഈ ലൈനിന്റെ ട്യൂൺ മാത്രം പറഞ്ഞു തരും, ആ ലൈനിൽ എഴുതി തരും. അപ്പൊ ഇത് ജാനകിയമ്മ വോയിസ് മാച്ച് ആയിട്ട് പാടണം എന്ന് പറയും. അങ്ങനെ ഞാൻ പാടിയിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ,
0: വേറൊന്നും
1: ഞാൻ ചെയ്തിട്ടില്ല.
0: അങ്ങനെ പറയുമ്പോ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാടിയ പാട്ടുകളിൽ ഒന്ന് എനിക്കറിയാവുന്നത് നമ്മുടെ ഇഞ്ചിയുടെ ഇപ്പഴുക സിനിമയിലുള്ള വേർഷനിലല്ലേ, അതിന്റെ ഒരു ചെറിയ രണ്ട് ലൈൻ പാടിത്തരുവോ? സത്യമായിട്ട് ആ സിനിമയിൽ ആദ്യം കേൾക്കുന്ന ആ പോഷൻ മിൻചേച്ചിയാണോ പാടിയേക്കുന്നത്?
1: അത് പക്ഷെ രണ്ട് വേർഷനുണ്ട് മോനെ, ജാനകിയമ്മ തന്നെ പാടിയിട്ടുള്ളത് കൊണ്ട് ഇത് ആ സീരിയലിന്റെ സീക്വൻസിൽ വരുന്ന പോഷൻ ഞാനാണ് പാടിയിട്ടുള്ളത്. ഞാനും കമല എന്ന് പറയുന്ന ഒരു അക്ക ഉണ്ടായിരുന്നു.
0: അപ്പൊ
1: അതില് ഞങ്ങളുടെ രണ്ടുപേരുടെയും അന്ന് റെക്കോർഡ് ചെയ്തായിരുന്നു. അതില് കേൾക്കുന്നത് എന്റെ വോയിസാണ്.
0: അതായത് ഞങ്ങള് ശരിക്കും ആ സിനിമ കാണുന്ന സമയത്ത് ആദ്യം കമലഹാസൻ പറയുമ്പോ രേവതി പാടുന്ന പാട്ടിൽ കാറ്റ് വരുന്ന പാട്ട് മിൻചേച്ചിയാണ് പാടുന്നത്.
1: കാറ്റ് വരുന്നത് ഞാനാണ് പാടിയത്.

പക്ഷേ മിൻചേച്ചി, യു ആർ ടു ഗുഡ് മിമിക്രിയില്. ഇത് വരെ ആർക്കും മനസ്സിലാവാൻ കാര്യം. അതിപ്പോ ആരും അറിഞ്ഞിട്ടില്ല, നമ്മളൊക്കെ കുറച്ചുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ.

0: You're listening to Radio Sonoo. Bobby ആണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ നമ്മൾ ഇന്നൊരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ്. ഗായിക മിൻമിനി, മിൻ ചേച്ചിയുടെ പാട്ടുകളും മിൻ ചേച്ചിയിലൂടെ തന്നെ കുറച്ച് കഥകളും ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. മിൻചേച്ചി ഒരുപാട് കഥകൾ നമ്മൾ പറയുന്നുണ്ട്, മിൻചേച്ചിയുടെ ഹാപ്പിനെസ്, പാട്ട് വിശേഷം. പക്ഷേ എനിക്ക് തോന്നുന്നു മിൻചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ഈ അച്ചീവ്മെന്റ് ഒക്കെ കണ്ടിട്ട് ഏറ്റവും സന്തോഷിച്ചിട്ടുണ്ടാവുക അപ്പച്ചനും അമ്മച്ചിയല്ലേ? തീർച്ചയായും. പക്ഷെ മകൾ ഇങ്ങനെ ഉയരത്തിലേക്ക് എത്തുന്നതും ഇതൊക്കെ കണ്ട് അവര് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവര് തന്നെ ആയിരുന്നു എന്നാണ് എന്റെ മനസ്സ് തോന്നുന്നത്. ഒപ്പം ജോയ് 1993 ജൂൺ മാസം മിൻചേച്ചിക്ക് മറക്കാൻ സാധിക്കും തോന്നില്ല അല്ലേ? 13 വർഷമായിരുന്നു. എല്ലാവരും മലയാളം അല്ലെങ്കിൽ ഈ പറയുന്ന മിൻചേച്ചിയുടെ ആരാധകരെല്ലാം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. മിൻചേച്ചിക്ക് ശബ്ദം പിന്നെ പാടാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു വാർത്ത. ശരിക്കും മിൻചേച്ചി അന്ന് ഓർക്കുണ്ടോ അത്, ആ ഒരു സ്റ്റേജ് ഷോയില് ഈ പറയുന്നത് പോലെ അന്ന് സംഭവിച്ചതും ഇപ്പൊ അതിരുന്ന് ആലോചിക്കുമ്പോ മിൻചേച്ചിക്ക് തോന്നുന്നു ആ ദിവസം ഓർക്കുണ്ടോ മിൻചേച്ചി?
1: അത് ഇന്നും ഓർക്കുന്ന ഒരു ദിവസമല്ലേ, മറക്കാൻ പറ്റില്ലല്ലോ. ആ ദിവസം എന്നല്ല, ആ ഒരു എന്താ പറയുക, ഒരു നമ്മള് സാധാരണ ഒരു ശബ്ദ അടങ്ങി ഇന്നല്ല, സാധാരണ രീതിയില് പാട്ടുകാരൻ വിചാരിക്കും രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ മാറും, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം. ഇതിങ്ങനെ ഒരു പരമ്പരയായി തീരുന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ. വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് ഇത്രയും വർഷങ്ങളായി ഇതെങ്ങനെ നമ്മൾ സഫർ ചെയ്തു എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ഒരു അത്ഭുതം പോലെ തോന്നുന്നത്.
0: ശരിക്കും അന്ന് പലരും പല കഥകളായിരുന്നു അതിന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? മിൻചേച്ചി ചിലത് വായിച്ചിട്ടുണ്ടാവാം, കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന നമ്മളെ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും ചോദിച്ചാൽ 1008 കഥകളായിരുന്നു അതിന്റെ പിന്നാലെ പറയുന്നത്. അത് അങ്ങനെയായിരുന്നു നഷ്ടപ്പെട്ടെ, ഇങ്ങനെയായിരുന്നു നഷ്ടപ്പെട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി മിൻചേച്ചി തന്നെ പറയുകയാണെങ്കിൽ അന്ന് സംഭവിച്ചത് എന്താന്ന് പിന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് എന്തെങ്കിലും ഒരു ഇത് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും മിൻചേച്ചി പറയാ?
1: ശബ്ദത്തിന് പാടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമാണ്, ശബ്ദം വരുന്നില്ല, സംസാരിക്കാൻ പോലും ശബ്ദമില്ലാത്ത ഒരവസ്ഥ. അത് തൊണ്ടയുടെ വേദന കൊണ്ടോ ശബ്ദം അടഞ്ഞതുകൊണ്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ശബ്ദം പുറത്തേക്ക് വരില്ല, വെറുതെ ഇങ്ങനെ എയർ മാത്രം വരും. പല ഡോക്ടേഴ്സും പല റീസൺസ് ആണ് പറഞ്ഞത്, സ്ട്രെയിൻ ആണ്, ഫുഡ് പോയ്സൺ ആണ്, അങ്ങനെ ഇങ്ങനെ പല പല പല റീസൺസ് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തൊണ്ടയിലൊരു വേദനയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ തൊണ്ടയിൽ ഉണ്ടായിരുന്നില്ല.
0: പക്ഷെ പാടാനാണ്
1: നമ്മൾ ശരിക്കും വിഷമിക്കുന്നത്, കാരണം ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവാതെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യും? അങ്ങനെ ഇതായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ മാത്രം ട്രീറ്റ്മെന്റുകൾ കുറെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഓരോ നിമിഷവും അവര് പ്രാർത്ഥനയും ജപവുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശബ്ദം വന്നു തുടങ്ങിയൊന്ന് ശബ്ദിച്ചു നോക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു, ബുക്കിന് എഴുതി കാണിക്കുമായിരുന്നു എല്ലാം. സംസാരിക്കാൻ പറ്റാത്ത, ഞാൻ പറയുന്നത് ഒന്നും അടുത്തിരിക്കുന്നവർക്ക് പോലും കേൾക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അതൊക്കെ കടന്നു വരാൻ തമ്പുരാൻ എന്നെ ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്.
0: ഏറ്റവും മാറ്റം കിട്ടിയത് അല്ലെങ്കിൽ സന്തോഷം വന്നത് ജോയ് ചേട്ടനുമായിട്ടുള്ള ഒരു കല്യാണം ആ ഒരു സമയം തന്നെയായിരിക്കും അല്ലെ?
1: ശരിക്കും മാരേജ് ഫിക്സ് ചെയ്തത് 1991 ഞാൻ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ തൊണ്ടടങ്ങി. ആ സമയത്ത് വേണമെങ്കിൽ അവർക്ക് മാറിപ്പോവാമായിരുന്നു, അവര് ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഒരു സമാധാനമുള്ള ഒരു കാര്യം. അത്രയും ഞങ്ങളോട് സ്നേഹവും ഒരു കാരുണ്യം ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു അവസ്ഥയില് ആ കല്യാണം ഇനി പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല ഈ ലോകത്ത്.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: ലിസ്ണിംഗ് ടു റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ് ഗായിക മിൻമിനി. കിഴക്കുള്ളരും പക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ എവിടെയോ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, മിൻ ചേച്ചിയുടെ കഥയുമായി അതിന് എന്തോ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മിൻ ചേച്ചി കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും?
1: കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇങ്ങനെ കേൾക്കുമ്പോ ഒരു വിഷമൊക്കെ, എന്നോട് ആരും നേരിട്ട് പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട്.
0: പക്ഷെ കിഴക്കുള്ളരും പക്ഷി സിനിമ ആക്ച്വലി ഇതിനൊക്കെ മുമ്പേ റിലീസായത് വേണം പറയാനായിട്ടല്ലേ?
1: അതെ അതെ.
0: അപ്പൊ പിന്നെ ആൾക്കാർക്ക് കഥ ഉണ്ടാക്കാൻ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. കഥ ഉണ്ടാക്കിയതാണെങ്കിൽ ഇല്ലെങ്കിൽ അതില് പാടിയ പാട്ട് ഒരു ഒന്നൊന്നര പാട്ടായിരുന്നു എന്റെ മിൻ ചേച്ചി, അതുകൊണ്ട് ആ പാട്ടൊന്ന് പാടി താ മിൻ ചേച്ചി.

0: ശരിക്കും മിഞ്ചേച്ചി, ഈ പറഞ്ഞ പോലെ കുറെ നാളുകൾ പാടാതിരുന്നപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്ന് ആ ഒരു സമയത്ത് ആരെങ്കിലും കേട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്തിരുന്നു ഈ ഇൻഡസ്ട്രിയിൽ?
1: സത്യം പറഞ്ഞ ആരും തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ലായിരുന്നു, ഞാനും ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ലായിരുന്നു, അതാണ് സത്യം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു ഫാമിലി ഉണ്ട്, ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധ്യത ഇല്ല ആ സമയത്ത്, തീരെ വയ്യാത്ത ഒരു കണ്ടീഷനായിരുന്നു. അപ്പോ മലയുണ്ടെന്നും വയസ്സും കൂടി നമ്മുടെ വീട്ടിൽ വരികയും എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ 5 മാസത്തിലധികം ഞാൻ അവരാണ് എന്നെ, അവരുടെ വീട്ടിലൊരു കുട്ടിക്ക് അസുഖം വന്നാൽ ഇങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ സൂക്ഷിച്ച ഒരു കുടുംബമാണ് മനണ്ണന്റെ കുടുംബം.
0: അപ്പം ആ ഒരു ആളുടെ മാത്രം കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മിഞ്ചു ചേച്ചി പറയുന്നത്. ഇത്രയും വർഷം ഇവിടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് വേറെ ആരും വിളിച്ചില്ല എന്നാണോ?
1: വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും നിന്നും ഒഴിഞ്ഞു മാറി പോയതാണ് സത്യം പറഞ്ഞു.

സ്നേഹമുള്ളവർക്ക് അത് കഴിക്കാൻ പറ്റില്ല പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതിനൊന്നും പരാതിയില്ല. ചിത്രചേച്ചി പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ജയനങ്ങൾ ഇടയ്ക്ക് വരികയായിരുന്നു, കുഞ്ഞിമനം ചേട്ടൻ വരികയായിരുന്നു, അത് വളരെ റെയറായിട്ട് മാത്രം. ഇടയ്ക്ക് ഒരു പ്രാവശ്യം അത് ബാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ സിനിമസ് ആയിട്ട് എനിക്ക് പണ്ടും എനിക്ക് അടുപ്പമില്ല. അടുപ്പമില്ല എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടല്ല, അങ്ങനെ അന്ന് ഇതുപോലെ മൊബൈൽ ഫോണോ സൗകര്യങ്ങളോ ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറില്ല. റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ വയ്യായെങ്കിലും സാറെന്ന് വിളിച്ച് രണ്ടു മൂന്ന് പാട്ടുകൾ ആ സമയത്തൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. തീരെ ശബ്ദമില്ലാതിരുന്ന സമയത്ത് പാടിയ പാട്ടാണ്.

0: കറുത്തമ്മയല്ലേ?
1: പാട്ടായിട്ട് പാടിയിട്ടേ ഇല്ല, കറുത്തമ്മ. അതിലെ ഓരോ വാക്കുകളും ഞാൻ വെറുതെ ആ ട്യൂണിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. അതെല്ലാം ചേർത്ത് ഒരു പാട്ടാക്കിയത് റൊമാൻസറിന്റെ ഒരാളുടെ കഴിവാണ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. അങ്ങനെ ഇന്നത്തെ സുനോ മെലഡീസ് യാത്ര ഒരു മ്യൂസിക്കൽ ജേർണി ആയിരുന്നു വിത്ത് മിൻമിനി, ബിക്കോസ് മിൻ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ഇതൊക്കെ അച്ചീവ് ചെയ്ത് ഇത്രേ ഹാപ്പി ആയിട്ട് പോകുന്നു. നാട്ടിലൊരു മ്യൂസിക് അക്കാഡമി ഉണ്ട് മിൻ ചേച്ചിക്ക് അല്ലേ? ജോയ് ചേട്ടനുമായിട്ട് ഒരു മ്യൂസിക് അക്കാഡമി ഒക്കെ ആയിട്ട് നാട്ടില് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി പോയിട്ടുണ്ട്?
1: തീർച്ചയായിട്ടും. അപ്പച്ചനെ അമ്മച്ചനെയും കുറിച്ച് ഓർക്കുമ്പോ, ചേട്ടന്റെ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോ തോന്നാറുണ്ട്. അമ്മച്ചി, ചേട്ടന്റെ അമ്മച്ചി 2 വർഷമായിട്ടുള്ളു. അമ്മച്ചി കൊറേ നല്ല കാര്യങ്ങളൊക്കെ കണ്ടു, കൊറേ സന്തോഷങ്ങൾ കണ്ടു. പക്ഷെ എന്റെ അപ്പച്ചനെ അമ്മച്ചിക്കും ഞാൻ വേദനിക്കുന്നത് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അവരെ കുറിച്ച് ഓർക്ക് എന്നും നമ്മള് പ്രാർത്ഥന കണ്ടു. പക്ഷെ എന്റെ അപ്പച്ചനെ അമ്മച്ചിക്കും ഞാൻ വേദനിക്കുന്നത് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അവരെ കുറിച്ച് ഓർക്ക് എന്നും നമ്മള് പ്രാർത്ഥനയിൽ അവരെ ഓർക്കുമല്ലോ. അപ്പോഴൊക്കെ

0: സൈഡിൽ നിന്ന് ഒരു പുഷ് വന്നാലും മിഞ്ചി
1: ശരിയാവുള്ളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒമ്പത്തെ പോലെ ഒന്നും അല്ലപ്പം മടി പിടിച്ചൊന്നും ഇരിക്കാറില്ല, ഞാൻ പാടുന്നുണ്ട്.
0: നല്ല കുട്ടി. ലക്ഷക്കണക്കിന് മലയാളികളും അല്ലെങ്കിൽ തമിഴ് പാട്ട് കേട്ട് ആസ്വദിച്ച ആൾക്കാരും എല്ലാവരും ഒരേപോലെ മിഞ്ചേശിയോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ അവർക്ക് വേണ്ടി പറയുന്നതാണ് മാത്രം വിചാരിക്കുക, പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പാട്ടുകളുമായിട്ട് വരും.
1: താങ്ക് യു.

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: Hi, this is Manjima.
4: Hi, this is Manjima.
3: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
4: Radio Suno.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Action.
4: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
3: Horror. തനിക്ക് പോകാൻ അനുവാദം ഇല്ല. ഓ ഡ്രാമ.
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: This is Radio Suno 91.7 FM.

0: Radio Suno 91.7 FM Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
0: Qatar's Arabic Mandi's best destination Zamzam Mandi Mandi Madbi Madfoon Madgood tudangi authentic Arabic cuisine ruchi ariyam call 4001707 and
1: Marza Hypermarket be fresh be you visit your nearest store today
2: Mundinam paarthene Hello everyone, this is Naresh Iyer.
1: You are listening to
2: Radio Suno 91.7. Kettu

सुनो 91.7 FM 91.7 FM

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

रेडियो सुनो 91.7 FM।